0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുമൻ. ഇന്ന് 2026 May 29 വെള്ളിയാഴ്ച. കൊലവർഷം 1201, എടവമാസം 15 ചോതി നക്ഷത്രം. ഹെലൻ കലൽ പറഞ്ഞ ഒരു വാചകമുണ്ട്, സൂര്യപ്രകാശത്തിന് നേരെ മുഖം തിരിക്കുക എങ്കിൽ നിഴലുകൾക്ക് നിങ്ങളുടെ പിന്നിലല്ലാതെ നിൽക്കാൻ കഴിയില്ല. നമ്മളെപ്പോഴും പ്രശ്നങ്ങളിലേക്ക് മാത്രം നോക്കിയിരുന്നാൽ ജീവിതം ഇരുട്ടു നിറഞ്ഞതായി തോന്നും. എന്നാൽ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റി നോക്കൂ. സങ്കടങ്ങളും പരാജയങ്ങളും തനിയെ നമ്മുടെ പിന്നിലാകാം. പ്രകാശമുള്ള ചിന്തകളുമായി ഇന്നത്തെ ദിവസം നമുക്ക് മനോഹരമാക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് മനോഹരമായ ഒരു ഭക്തിഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നാം എല്ലാം സാധാരണ മനുഷ്യരാണ്. എല്ലാവരും പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നവരാണ്. ഭൂരിഭാഗം ആളുകളും മറ്റുള്ളവരിൽ നിന്നും സഹായം കാംക്ഷിക്കുന്നവരാണ്. ഇക്കൂട്ടത്തിൽ ഏറിയ പങ്കും അവർക്ക് നാം ചെയ്തു കൊടുക്കുന്ന സഹായം അതവർ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ചിരിയും സ്നേഹവുമുള്ള വാക്കുകളും സന്തോഷവും. സഹായം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ മറ്റൊരു മുഖം നമുക്ക് കാണാം. മനുഷ്യരല്ലേ, എല്ലാം മറക്കും, നിലപാടുകൾ മാറുകയും ചെയ്യും. ഇവിടെയാണ് വിവേചന ബുദ്ധി മനുഷ്യരുടെ അത്രയും ഇല്ലെങ്കിലും നിബന്ധനകൾക്കപ്പുറത്തുള്ള കറകളഞ്ഞ സ്നേഹം പ്രകടിപ്പിക്കുന്ന വളർത്തുമൃഗങ്ങൾ. ഇത്തിരി ഭക്ഷണമോ വെള്ളമോ അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ അല്പം പരിചരണം നൽകുകയോ ചെയ്താൽ ആ ജീവികൾ ജീവിതകാലം മുഴുവൻ അതിന്റെ നന്ദി കാണിക്കും. നമുക്ക് വിവേചന ബുദ്ധിയുണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ പ്രവൃത്തികളിൽ പലപ്പോഴും അത് കാണാറില്ല. ഉദാഹരണത്തിന്, ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടത് ആത്മവിശ്വാസവും അവനവനിൽ ശരിക്കും ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളിലുള്ള വിശ്വാസവുമാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തും നാം എന്തല്ലയോ അതാകാൻ ആഗ്രഹിച്ചും ജീവിതത്തിലെ വിലപ്പെട്ട ഒരുപാട് സമയം വെറുതെ കളയുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും. ഓരോരുത്തർക്കും അവരവരുടേതായ ദൗർബല്യങ്ങൾ ഉണ്ട്. നാം എന്താണോ എന്തല്ലയോ എന്ന് ശരിക്കും മനസ്സിലാക്കി ഇല്ലായ്മകളെ അംഗീകരിക്കാൻ ശീലിക്കുക. അങ്ങനെ ചെയ്താൽ ലോകം നമ്മെ അംഗീകരിക്കും. നമ്മുടെ വാക്കുകൾ, ബുദ്ധി, തിരിച്ചറിവുകൾ, ഇവയ്ക്കൊക്കെ വലിയ പ്രാധാന്യമാണ് വ്യക്തിജീവിതത്തിലുള്ളത്. വാക്കുകൾ താക്കോൽ പോലെയാണ്. ഒരു സ്ഥലത്ത് നാം ഏറ്റവും അനുയോജ്യമായ വാക്കുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അനുയോജ്യമായത് തിരഞ്ഞെടുത്താൽ ഏത് ഹൃദയവും തുറക്കപ്പെടും, ആരുടെ വായും അടപ്പിക്കുകയും ചെയ്യാം. ഇന്ന് വിദ്യാർത്ഥികളിൽ ഏറിയ പങ്കും ശ്രദ്ധ കൊടുക്കുന്നത് എങ്ങനെ 90+ മാർക്സ് വാങ്ങിക്കാം, A+ വാങ്ങിക്കാം എന്നൊക്കെയാണ്. അതിന് സഹായിക്കും എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ കുട്ടികളുടെ നീണ്ട നിരയാണ്. എന്നാൽ ആരെങ്കിലും ശരിയായ രീതിയിൽ കോൺസെപ്റ്റ്സ് പഠിപ്പിച്ച് ആധികാരികമായി ഒരു വിഷയം പഠിപ്പിക്കാൻ തയ്യാറായാൽ അവിടേക്ക് ആരും തന്നെ എത്തുന്നില്ല. കാലം വല്ലാതെ മാറി. ആദ്യം പെയ്യുന്ന മഴയത്ത് പുതുമണ്ണിന്റെ ഗന്ധം നാസികയിലേക്ക് തുളച്ചു കയറുന്നത് ഒരനുഭവമായിരുന്നു. മണ്ണിന്റെ മണമുള്ള നനവാർന്ന ഒരു യാഥാർത്ഥ്യം. ഇന്നും മണ്ണിന് മഴയുടെ മുത്തം ഏറ്റുവാങ്ങാൻ കൊതി ഏറെയുണ്ട്. എന്നാൽ കോൺക്രീറ്റ് കല്ലുകളിൽ, തറയോടുകളിൽ തട്ടി ചിതറിപ്പോകാനാണ് അവയുടെ വിധി. നമുക്ക് നാമായിരിക്കുന്നതിലുള്ള സുഖം ഒന്ന് വേറെ തന്നെയാണ്. വ്യത്യസ്തനായി ഇരിക്കാൻ, ധൈര്യപൂർവ്വം പുതിയ വെളിപ്പെടുത്തലുകൾ നടത്താൻ, വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ ഭയപ്പെടാതിരിക്കുക. ഭയപ്പെടേണ്ടത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് മറ്റുള്ളവരെ പോലെയാകാൻ പണിപ്പെട്ട് ഒന്നുമല്ലാതായി തീരുന്ന അവസ്ഥയെയാണ്. ഒന്നും ഇല്ലാതെ വട്ടപൂജ്യമായി ഇരിക്കുന്നതിലും എത്രയോ നല്ലതാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നേടുന്ന ചെറിയ നേട്ടങ്ങൾ. ഒരിക്കലും ഒരു കാര്യത്തിൽ നിന്നും തോറ്റു പിന്മാറാതെ ഇരിക്കുക. എപ്പോഴും ഇനിയും ഒരംഗത്തിനുള്ള ബാല്യം ബാക്കിയുണ്ടെന്ന് വിശ്വസിക്കുക. ജീവിതത്തിൽ എപ്പോഴും മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുക, മൂല്യങ്ങൾ ഉയർത്താൻ ശ്രമിക്കുക, അതിനുതകുന്ന ആളുകളുമായി സഹവസിക്കുവാൻ ശ്രദ്ധിക്കുക. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ കുട്ടികളോട് ഒരു നമ്പർ പറയുവാൻ ആവശ്യപ്പെട്ടു. കുട്ടികൾ 1000 എന്ന് പറഞ്ഞു. പൂജ്യത്തിനോട് ചേർന്ന് 1 കൂടി ചേർത്ത് പറയാൻ പറഞ്ഞപ്പോൾ കുട്ടികൾ 10,000 എന്നും പിന്നീട് 100,000 എന്നും പറഞ്ഞു. അധ്യാപകൻ ക്ലാസ്സിലെ ഏറ്റവും വികൃതിയായ കുട്ടിയോട് 1 പിറകിൽ 1 ഇട്ടിട്ട് നമ്പർ വായിക്കാൻ പറഞ്ഞു. അതേ നമ്പർ തന്നെ കിട്ടുകയുള്ളൂ. ഇതുപോലെയാണ് ജീവിതത്തിലും സംഭവിക്കുന്നത്. വെൻ അൻ ഇൻസിഗ്നിഫിക്കൻറ്റ് നമ്പർ ഫോളോസ് എ സിഗ്നിഫിക്കൻറ്റ് നമ്പർ, ഇറ്റ് ഗെയിൻസ് വാല്യൂ. വെറാസ് വെൻ ദി സെയിം insignificant number tries to go ahead of the significant number, then it has no value. നാം നല്ല ഗുരുക്കന്മാരെ, വ്യക്തികളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മൂല്യവും ഉയരും. ആയതിനാൽ മറിച്ച് സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 29-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. മനുഷ്യൻ ആദ്യമായി ലോകത്തിന്റെ നെറുകയിലെത്തിയ ദിവസമാണ് 1953 മെയ് 29. ന്യൂസിലാൻഡ് പൗരനായ എഡ്മണ്ട് ഹില്ലരിയും നേപ്പാൾ പൗരനായ ടെൻസിംഗ് നോർഗയും ചേർന്ന് മൗണ്ട് എവറസ്റ്റ് കീഴടക്കി ചരിത്രം കുറിച്ചു ഈ ദിവസം. ബ്രിട്ടീഷ് പരിവേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്നു ഇവർ. രാവിലെ 11:30 ഇവർ കൊടുമുടിയിൽ എത്തിയത്. പർവ്വതാരോഹണ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇവരുടെ വിജയം ലോകമെമ്പാടും വലിയ ആഘോഷങ്ങൾക്കും സാഹസിക സഞ്ചാരങ്ങൾക്ക് പുതിയൊരു തരംഗത്തിനും വഴിതെളിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ സേവനമനുഷ്ഠിക്കുന്നവരുടെ ത്യാഗങ്ങളെ സ്മരിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് 29 UN സമാധാന സേനാ ദിനമായി ആചരിക്കുന്നു. 1948 മെയ് 29 ആദ്യത്തെ UN സമാധാന ദൌത്യം ആരംഭിച്ചത്. യുദ്ധബാധിത പ്രദേശങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രവർത്തിക്കുന്ന സൈനികരെയും സിവിൽ ഉദ്യോഗസ്ഥരെയും ഈ ദിവസം ആദരിക്കുന്നു. ഈ സേവനത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനും ഈ ദിവസം ഉപയോഗിക്കുന്നുണ്ട്. ലോക ചരിത്രത്തെ മാറ്റിമറിച്ച സുപ്രധാന സംഭവമാണ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പതനം. ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ഓട്ടോമൻ തുർക്കികൾ കീഴടക്കിയത് 1453 മെയ് 29. സുൽത്താൻ മഹമ്മദ് രണ്ടാമന്റെ നേതൃത്വത്തിലുള്ള സൈന്യം നഗരം പിടിച്ചടക്കിയതോടെ മധ്യകാലഘട്ടത്തിന് അന്ത്യമാവുകയും ആധുനിക കാലഘട്ടത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഈ സംഭവം യൂറോപ്പിലെ നവോത്ഥാനത്തിനും പുതിയ കടൽപാതകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കും കാരണമായി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത് 1964 മെയ് 29. ദില്ലിയിലെ യമുന നദിക്കരയിൽ ശാന്തിവനത്തിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ. ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രിയ നേതാവിന് അവസാനമായി വിട നൽകാൻ എത്തിയത്. ലോക നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ഇന്ത്യയുടെ തീരാനഷ്ടത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു യുഗത്തിന്റെ ഔദ്യോഗികമായ അന്ത്യമായിരുന്നു ഈ ദിവസം. ദഹന സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചും അവയുടെ പ്രതിരോധത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് 29 ലോക ദഹനാരോഗ്യ ദിനമായി ആചരിക്കുന്നു. 1958 വേൾഡ് ഗ്യാസ്ട്രോ എൻട്രോളജി ഓർഗനൈസേഷൻ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം തെരഞ്ഞെടുത്തത്. ആരോഗ്യകരമായ ഭക്ഷണ രീതികളും ദഹന വ്യവസ്ഥയുടെ സംരക്ഷണവും എങ്ങനെയെന്ന് ജനങ്ങളെ പഠിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 29-ാം തീയതി. മലയാള സിനിമയിലെ ന്യൂ ജനറേഷൻ തരംഗത്തിനൊപ്പം വളർന്ന് തന്റെ തനതായ ശൈലി കൊണ്ട് പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ ശ്രീനാഥ് ഭാസിയുടെ ജന്മദിനമാണ് ഇന്ന്. ഒരു റോക്ക് ബാൻഡിലെ ഗായകനായി തന്റെ കരിയർ തുടങ്ങിയ ശ്രീനാഥ് ഭാസി ആ ഒരു മ്യൂസിഷ്യൻ വൈബ് തന്റെ അഭിനയത്തിലേക്കും കൊണ്ടുവന്നു. റേഡിയോ ജോക്കിയായും വിജയായും തിളങ്ങിയ അദ്ദേഹം 2012 പ്രണയം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. എന്നാൽ ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലെ വേഷമാണ് അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കിയത്. ഭാസിയുടെ അഭിനയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സ്വാഭാവികതയാണ്. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു സുഹൃത്തിനെയോ സഹോദരനെയോ പോലെയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ അനുഭവപ്പെടാറുള്ളത്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലെ ബോണി എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നാണ്. സംസാരശേഷിയില്ലാത്ത എന്നാൽ സ്നേഹം കൊണ്ട് മനസ്സ് കീഴടക്കുന്ന ബോണിയെ ഭാസി അനശ്വരമാക്കി. കപ്പേളയിലെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായാലും ഹോമിലെ സിനിമാ സംവിധായകനായാലും ഭീഷ്മപർവത്തിലെ ആമിയായാലും ഓരോ സിനിമയിലും അദ്ദേഹം വ്യത്യസ്തത പുലർത്താൻ ശ്രമിക്കാറുണ്ട്. അഭിനയത്തിന് പുറമെ അദ്ദേഹം പാടിയ പാട്ടുകളും യൂത്തിനിടയിൽ വലിയ ഹിറ്റുകളാണ്. യുവത്വത്തിന്റെ ഊർജവും വേറിട്ട അഭിനയ ശൈലിയുമായി മലയാള സിനിമയിൽ സജീവമായ ശ്രീനാഥ് ഭാസിക്ക് ഇന്ന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. ഇനിയും മികച്ച കഥാപാത്രങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയും നമ്മളെ വിസ്മയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ചൂടപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. തന്നെ തന്നതും തന്നെ തന്നതും തന്നെ തന്നതും.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: Info@7.
5: നമസ്കാരം, Info@7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. ഷൊർണൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ GFC, വൊക്കേഷണൽ ടീച്ചർ ഇൻ ഡ്രാഫ്റ്റ് പേഴ്സൺ, സിവിൽ വർക്ക്സ് എന്നീ തസ്തികകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരാവശ്യമുണ്ട്. കൂടിക്കാഴ്ച May 30 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം ഹാജരാകേണ്ടതാണ്. യോഗ്യത MCOM, GFC, സെറ്റ് തത്തുല്യം, BTech സിവിൽ എഞ്ചിനീയറിംഗ്, DCW. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94 95 92 19 68. നമ്പർ ഒരിക്കൽ കൂടി 94 95 92 19 68. കഞ്ചിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ഹിസ്റ്ററി, HST കെമിസ്ട്രി, HST ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി June 3 രാവിലെ 10 നേരിട്ട് എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-25-6776. നമ്പർ ഒരിക്കൽ കൂടി 0491-25-6776. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് ഓഫീസിൽ ഒഴിവുള്ള ഓവർസിയർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് June 3 രാവിലെ 11 കൂടിക്കാഴ്ച നടത്തും. സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം, ഡിപ്ലോമയാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൈ സോഫ്റ്റ്വെയർ, ഓട്ടോകാഡ്, എസ്റ്റിമേറ്റ് പ്രിപ്പറേഷൻ എന്നിവയിലുള്ള അറിവ് അഭികാമ്യം. പ്രായം 18 മുതൽ 35 വയസ്സുവരെ. ബ്ലോക്ക് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തിച്ചേരണമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0466-29-53-04. നമ്പർ ഒരിക്കൽ കൂടി 0466-29-53-04. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ECG ടെക്നീഷ്യൻ തസ്തികയിൽ കരാർ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് June 3 കൂടിക്കാഴ്ച നടത്തും. SLC, തത്തുല്യം, ECG ഒപ്റ്റോമെട്രിയിലുമുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്, കേരള PSC അംഗീകരിച്ച ECG ടെക്നീഷ്യൻ കോഴ്സ് തുടങ്ങിയവയാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം രാവിലെ 10:30 എത്തിച്ചേരണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-25-3-3-3-7. നമ്പർ ഒരിക്കൽ കൂടി 0491 2533 3 മുട്ടിക്കുളങ്ങര ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ ഹോണറേറിയം ഇനത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സയൻസ് വിഷയങ്ങളിൽ ഉൾപ്പെടെ ട്യൂഷൻ ടീച്ചറെ നിയമിക്കുന്നു. യോഗ്യത ബിരുദാനന്തര ബിരുദം. രാവിലെ 6:30 മുതൽ 8 വരെയും വൈകിട്ട് 6:30 മുതൽ രാത്രി 8 വരെയുമാണ് ട്യൂഷൻ സമയം. താൽപര്യമുള്ളവർ ജൂൺ 11 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും സഹിതം KAP 2 ബറ്റാലിയൻ സമീപമുള്ള ചിൽഡ്രൻസ് ഹോമിൽ എത്തിച്ചേരണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491 2556 4 നമ്പർ ഒരിക്കൽ കൂടി 0491 2556 4 ഇതോടുകൂടി ഇൻഫോ 7 പൂർണ്ണമാകുന്നു.
6: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
7: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
8: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയറാകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലേ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
6: ഒരു വലിയ സെലിബ്രിറ്റിയുടെ റൂമാണ്. ഏത് സെലിബ്രിറ്റി ആണെന്ന് ഞാൻ പറയില്ല. വലിയൊരു മുറി, ആകെ ഒരു ബെഡും ഒരു ചെറിയ ലാമ്പുണ്ട്, പിന്നെ ഒരു ചെടിയുണ്ട്, ഒരു കുഞ്ഞി ടേബിളും ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ പൈസ ഉണ്ടായിട്ടും ഇവരെന്താ ഈ മുറിയിൽ വേറൊന്നും വാങ്ങി വെക്കാത്തത് എന്ന് ചിന്തിച്ചു പോകും നമ്മൾ ആ മുറി കാണുന്ന സമയത്ത്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ എഴുത്തോലിയുടെ താരം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, ദാറ്റ് ഇസ് മിനിമലിസം. എല്ലാവർക്കും ഇന്നത്തെ എഴുത്തോലിയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമി. ഈ വാക്കിനെ കുറിച്ചും ലോകം എന്തുകൊണ്ടാണ് ഈ ഒരു വാക്കിന്റെ പുറകെ പായുന്നത് എന്നതിനെ കുറിച്ചും, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ വേണം എന്നൊക്കെ ചിന്തിക്കുന്നത്, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് കേട്ടാലോ എഴുത്തോലയിലൂടെ. നല്ലൊരു പാട്ട് കേട്ട് ചില്ലായിട്ട് വേഗമായോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഓൺ അഹല്യ FM 90.4. യു ആർ ലിസ്ണിംഗ് ടു എഴുത്തോല. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മിനിമലിസം എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലെസ് ഇസ് മോർ എന്ന് പറയുന്നതാണ്. കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് വലിയ രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുക. നമ്മുടെ ലൈഫില് ശരിക്കും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം സ്ഥാനം നൽകുകയും അനാവശ്യമായ ആർഭാടങ്ങളും ചപ്പുചവറുകളും ഒക്കെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് മിനിമലിസം എന്ന് പറയുന്നത്. ലൈഫിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ഫോണില് അനാവശ്യമായിട്ടുള്ള ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുന്നതും നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകള്, നെഗറ്റിവിറ്റി തോട്ട്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതും എനർജി കളയുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കുന്നതും എല്ലാം മിനിമലിസം എന്നൊരു കോൺസെപ്റ്റിന്റെ ഭാഗമാണ്. ഈ മിനിമലിസത്തിന്റെ കൃത്യം ഓപ്പോസിറ്റ് വാക്കാണ് മാക്സിമലിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമറിസം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു തോട്ടാണ്, അതെനിക്ക് വേണം, ഇതെനിക്ക് വേണം, ലോകത്തുള്ള സകല സാധനങ്ങളും വാരിക്കൂട്ടി എന്റെ വീട്ടിൽ വെക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എന്റെ അമ്മ. അത് നമുക്ക് പറ്റൂലപ്പ, അങ്ങനെ പറ്റൂല, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റൂല. ലോകം മുഴുവൻ ഇപ്പോ തെരഞ്ഞു പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന ഒരു കോൺസെപ്റ്റാണ് മിനിമലിസം എന്ന് പറയുന്നത്. ലെസ് ഇസ് മോർ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് കേൾക്കാം. എഴുതോലയിൽ കീപ് ഓൺ ലിസ്ണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: വൈ മിനിമലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മിനിമലിസ്റ്റഡ് ആയിട്ട് ജീവിക്കേണ്ട ആവശ്യം? എന്റെ കയ്യിൽ പൈസയുണ്ട്, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ലൈഫ് എൻജോയ് ചെയ്യല്ലേ വേണ്ടേ എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ മിനിമലിസത്തെ സ്നേഹിക്കുമ്പോൾ, മിനിമലിസം എന്ന കോൺസെപ്റ്റ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ചില റീസൺസ് ഉണ്ട്. മെന്റൽ പീസ് ആണ് അതിൽ ആദ്യത്തേത്. മനസ്സമാധാനമല്ലേ ഏറ്റവും ആദ്യം നമുക്ക് എല്ലാവർക്കും വേണ്ട കാര്യം? നമുക്ക് ചുറ്റും ഒരുപാട് സാധനങ്ങളിൽ കുന്നുകൂടി കിടക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടും. ഒരു ക്ലട്ടറിങ് ഉണ്ടാവും. ഏത് ഡ്രസ്സ് ധരിക്കണം, ഏത് ഫോൺ വാങ്ങണം എന്നൊക്കെ ആലോചിച്ച് നമ്മൾ അങ്ങ് ഓവർ തിങ്ക് ചെയ്യും. ഒരു ഡിസിഷൻ ഫറ്റീഗ് ഉണ്ടാകും. സാധനങ്ങൾ കുറയുമ്പോൾ ചിന്തകൾ കുറയും, സമാധാനം കൂടും. അതാണ് മിനിമലിസത്തിന്റെ ഏറ്റവും വലിയൊരു സംഭവം, മനസ്സമാധാനം. കുറച്ച് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഡിസൈഡ് ചെയ്യാൻ എളുപ്പമല്ലേ? ഒരുപാട് ലക്ഷ്യങ്ങൾ ഇങ്ങനെ ഉള്ളവർക്ക് ഇതിൽ ഏതാദ്യം തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഏതിലേക്ക് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത്. ഇൻസ്റ്റഡ് നമുക്കൊരു നാരോ തിങ്ക് ചെയ്ത് വളരെ ചെറിയ ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും ഒരു മൂന്നോ നാലോ ഷർട്ടിൽ നിന്ന് ഒരു ഷർട്ട് തിരഞ്ഞെടുക്കുന്നതാണോ, ആയിരക്കണക്കിന് ഷർട്ടിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നതാണോ സിമ്പിള് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പോഴത്തെ പരസ്യങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പോഴത്തെ എന്നല്ല പരസ്യങ്ങളുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മളെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെ. കയ്യിൽ കാശില്ലെങ്കിൽ പോലും ചില ആഡ് കാണുമ്പോൾ EMI വഴി നമ്മൾ സാധനങ്ങൾ വാങ്ങും, ഒടുവിൽ കടം കയറുന്നുണ്ട്. മിനിമലിസം പിന്തുടരുന്ന ഒരാൾ എന്താ ചിന്തിക്കുക? ഇതെനിക്ക് ശരിക്കും ആവശ്യമുള്ള കാര്യമാണോ, ഇത് വേണോ, അതോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണോ എന്ന് ചിന്തിച്ചു കഴിയുമ്പോഴത്തേക്കും മിനിമലിസത്തിലൂടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കൂടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതും നെക്സ്റ്റ് ഒരു ബിഗ് പോയിന്റ് ആണ്. അപ്പോൾ മിനിമലിസം എന്നൊരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്, ലൈഫിൽ സമാധാനം തരുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക്

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ജീവിതം എന്ന് പറയുന്നത്, ജീവിതത്തെ കുറിച്ചൊക്കെ പറയാറായോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ ലളിതവും മനോഹരവുമായിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്ക് പറയാം അല്ലെ. അത് അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് നമ്മൾ വാരിക്കൂട്ടുന്ന ഒരു പക്ഷേ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന അനാവശ്യ ചിന്തകളും ആയിരിക്കും. അതുകൊണ്ട് ഉള്ളിലുള്ളതിനെ ശുദ്ധമായി സൂക്ഷിക്കുക, ആവശ്യമുള്ളതിനെ മാത്രം കൂടെ കൂട്ടുക എന്ന് പറയുന്ന മിനിമലിസം ലൈഫിന്റെ ഒരു പാർട്ടാക്കാൻ നോക്കുക. മിനിമലിസ്റ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എത്രത്തോളം കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കുന്നു അത്രത്തോളം ഈ ഭൂമിക്ക് നല്ലതാണ്. വേസ്റ്റ് കുറയുന്നു, പ്രകൃതി സംരക്ഷിക്കപ്പെടുന്നു, ജീവിതത്തിൽ കൂടുതൽ മനസ്സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ സന്തോഷവും സമാധാനവും ഒക്കെ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ആണ്. ഇത്രയും നേരം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിഷസിലേക്ക്. അഹല്യ വിഷസുമായിട്ട് ആയില്ലയാണ് ഇന്ന് നിങ്ങളുടെ കൂടെ. ഇനി ഇവിടെ കുറച്ച് സമയം സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ കൃത്യം 8 മണിയിൽ നിന്ന് ആ ഒരു സൂചി 1 മിനിറ്റിലേക്ക് അങ്ങ് കടന്നിട്ടുണ്ട്. 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം. 8 മണിയായി കഴിഞ്ഞാൽ പിന്നെ വിശേഷങ്ങളുടെ സമയമായിട്ട് മാറുകയാണല്ലേ. നമുക്ക് നമ്മുടെ വിശേഷങ്ങൾ പറയാനും മറ്റുള്ളവരുടെ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനുള്ള സമയമൊക്കെ ആയിട്ടാണ് തോന്നാറ്. കാരണം എന്താണ്, അഹല്യ വിഷസാണ്. യെസ്, ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സ്നേഹത്തോടെ ആ ഒരു വിഷസ് അറിയിക്കുന്ന സമയമാണ്. എല്ലാ ദിവസവും ഇന്ന് ഞാൻ പറയില്ല, ആ ഞായറാഴ്ചയെ മാത്രം അങ്ങ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ മൺഡേ ടു സാറ്റർഡേ എന്ന് പറയുന്ന ദിവസങ്ങളിൽ 8 മണി എന്ന് പറയുന്ന ആ ഒരു സമയം അല്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേയും അവരുടെ വെഡിങ് ആനിവേഴ്സറിയും അതുപോലെ അവരുടെ ലൈഫിലെ എല്ലാ സ്പെഷ്യൽ ഡേയ്സും നമ്മളിങ്ങനെ ഓർത്തു വെച്ച് വിഷ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെ ദൈവീണ്ടും ആ ഒരു സമയം ഇന്നും വന്നെത്തിയിരിക്കുകയാണ്. മെയ് 29 എത്ര വൈകാണ് ഗായ്സ്. ഈ മെയ് എന്ന് പറയുന്ന മാസം അവസാനിക്കാനായി പോകുന്നു. 2 ദിവസം കൂടി കഴിഞ്ഞാൽ മെയ് മാസം മനസ്സിനുള്ളിൽ നിന്ന് മറഞ്ഞു പോവാനായിട്ട് പോവാണ്. 2026 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ നിന്ന് മെയ് മാസം അങ്ങ് കഴിയാൻ പോവാണ്. അതാണ് സമയവും കാലമൊക്കെ വേഗം വേഗം വേഗം അങ്ങ് പോകുന്ന സ്ഥിതിക്ക് നമുക്കും അതിന്റെ കൂടെ അങ്ങ് വേഗം പോവാം. അതല്ലേ ഒഴിക്കണം. അപ്പൊ നീന്തുന്നതാണ് കുറച്ച് നല്ലത്. ഓപ്പോസിറ്റ് നീന്തി ഇനി വെറുതെ ഒഴുക്കിപ്പെടണ്ട. അതാണ്. അപ്പൊ എന്തായാലും നീ ഇന്ന് നമ്മൾ എന്താ പറയാനായിട്ട് പോകുന്നേ നോക്കുകയാണെങ്കിൽ, ഞാൻ രാവിലെ നടന്നു വരുന്ന സമയത്ത് എന്നെ ക്രോസ് ചെയ്തുകൊണ്ട് എന്റെ ഓപ്പോസിറ്റൊക്കെ ആയിട്ട് റോഡിലൂടെ ഇങ്ങനെ പല വണ്ടികളും പോകുന്നുണ്ടായിരുന്നു. കാറായിട്ടും ബൈക്കായിട്ടും ഓട്ടോയ്ക്കും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പല വണ്ടികളും ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ തന്നെ ചില ഒരു വ്യായാമത്തിൻ്റെതായ ഭാഗമായിട്ട് സൈക്കിൾ ചവിട്ടി പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ട സമയത്ത് ഞാൻ ആലോചിച്ചു, ഞാനും ഒരിക്കൽ ഈ ഒരു സൈക്കിളിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു സൈക്കിൾ വാങ്ങണം, സൈക്കിളിൽ ചവിട്ടണം, ഫ്രണ്ട്സ് ആയിട്ട് എല്ലാവരും ആയിട്ട് ഒരുമിച്ച് പോകണം. ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു. എൻ്റെ ഏറ്റവും ആദ്യത്തെ വണ്ടി ഏതായിരുന്നു എന്നതായിരുന്നു എൻ്റെ ഒരു ആലോചന. അതായത് ഇപ്പം മനസ്സിൽ ഈ ഒരു വണ്ടി വാങ്ങണം, ഈ മറ്റൊരു വെഹിക്കിളിലേക്കൊക്കെ മാറണം എന്നുള്ളൊരു ചിന്ത വളരെ വളരെ വളരെ വലുതായിട്ടുണ്ട്. ഇപ്പോൾ സൈക്കിളൊന്നും ചവിട്ടാറേ ഇല്ല, സൈക്കിളിൻ്റെ ഓർമ്മ പോലും ഇല്ല എന്നുള്ള പോലെയാണ് സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പുതിയൊരു കാറ് വാങ്ങണം, പുതിയൊരു ബൈക്ക് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് താനും. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച കുഞ്ഞു കുട്ടിയിൽ നിന്ന് ഈ വളർന്നു വന്ന സമയത്ത് എന്റെ ആഗ്രഹങ്ങളും പതിയെ പതിയെ മാറുന്നുണ്ടല്ലേ. യെസ്, മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് സൈക്കിളിനോടൊന്നും താല്പര്യമില്ല, പകരം എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി കാറ് വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ ആഗ്രഹത്തിന്റെ ആ ഒരു അളവുകോൽ ഇങ്ങനെ വളർന്ന് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാ പോലും ഇങ്ങനെ ആ ഒരു ആലോചനയിൽ നടന്നു വന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, യെസ്, ഇനിയിപ്പോ വലിയ വലിയ എത്ര വലിയ വണ്ടി വാങ്ങിയാലും ഏറ്റവും ആദ്യം എനിക്ക് കിട്ടിയ ആ ഒരു സൈക്കിളിനോടുള്ളൊരു താല്പര്യം എനിക്ക് മാറില്ലല്ലോ എന്നുള്ളൊരു കാര്യം എനിക്കിങ്ങനെ ആലോചനയിലുണ്ടായിരുന്നു. കാരണം അത്രയും അധികം ആഗ്രഹിച്ച് ഞാൻ വാങ്ങിയ ഒരു കാര്യം മേ ബി അതായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു സൈക്കിളിനെ തുടച്ചും മിനുക്കി വെച്ച അത്രയും ഇനി ഞാൻ വാങ്ങുന്ന ഒരു വണ്ടിയെയും ഞാൻ അത്രമാത്രം കെയർ ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് എവിടേക്കാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ വണ്ടി പോകുന്ന റൂട്ട് എവിടേക്കാണെന്ന് മനസ്സിലായോ? നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ആ ഒരു വാഹനം ഏതാണ്? നിങ്ങൾ ഏറ്റവും ആദ്യം ഉപയോഗിച്ച, ആഗ്രഹിച്ച് വാങ്ങി ഉപയോഗിച്ച ആ ഒരു വാഹനം ഏതാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൻ്റെ ഒരു സൈക്കിളാണ് കേട്ടോ. BSA അങ്ങനെയല്ലേ പറയാറ്, BSA അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു ലേഡി ബേർഡ് സൈക്കിൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ അതിന് മുൻപ് ഞാൻ സൈക്കിൾ ചവിട്ടാനൊക്കെ പഠിച്ചത് എൻ്റെ ബ്രദറിൻ്റെ ഹെർക്കുലീസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും ആദ്യത്തെ വാഹനം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ സൈക്കിളാണ്, എൻ്റെ പ്രിയപ്പെട്ട സൈക്കിളാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി എനിക്ക് കുറേ ഓർമ്മകളും കുറേ കഥകളൊക്കെ ഉണ്ട്. അതെന്തായാലും ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് മോഹിച്ചു വാങ്ങിയ നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ആ ഒരു വെഹിക്കിൾ, ഏറ്റവും ആദ്യത്തെ ആ ഒരു വാഹനം ഏതാണ്? അതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും നല്ലൊരു മെമ്മറി ഏതാ? ഏറ്റവും നല്ലൊരു ഓർമ്മ ഏതാണ്? അതിനെപ്പറ്റി പറയാനായിട്ടുള്ള പലർക്കും ഭയങ്കര ഫേവറേറ്റ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി നമുക്കിന്ന് സംസാരിക്കാം അല്ലേ. അപ്പോൾ അതുമാത്രമല്ല, അഹല്യ വിഷസാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസ് കൂടി കൊടുക്കാനുള്ള സമയം കൂടിയാണ്. അപ്പം എല്ലാത്തിനും വേണ്ടി വേഗം വേഗം വേഗം വിളിച്ചോളൂ. ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ്. ആ നമ്പർ ഇതാണ്, 8281509000. 82 81 50 00.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
4: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
5: അങ്ങനെ നമ്മൾ മടങ്ങിയെത്തുന്നു അഹല്യ വിഷസിലേക്ക്. മനോഹരമായ ഒരു പാട്ടിന് ശേഷം സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതേ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ആരാ കൂടെയുള്ള? ഞാനാണ് കേട്ടോ, ഞാൻ അഹല്യയാണ്. നമുക്ക് നേരെ ആദ്യത്തെ ഒരു കോളറിലേക്ക് പോവാല്ലേ, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ, ഗുഡ് മോർണിംഗ്. അഹല്യ കുടുംബത്തിൽ തങ്ക നക്ഷത്രം അഹല്യ സോദാക്കളെ പൊൻപൂവേ എന്നും മണമുള്ള മല്ലിപ്പൂവേ തിരിച്ചാൽ ചവന്തിപ്പൂവേ അഹല്യ സോദാകൾ കാണാൻ പറ്റാതെ കുരുങ്ങിപ്പൂവേ മനമലിയിക്കുന്ന നീലാംബരി രാഗം എന്നും നല്ല പൊന്തിരിയോടും നല്ല എനർജിയോടും അഹല്യ വിഷസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കരി പൊന്നമോൾ VR അഹല്യ അവർക്ക് എന്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ ഗുഡ് മോർണിംഗ്. ഞാൻ കൊഞ്ഞാമ്പറന്ന് ഷൈഫുദ്ദീൻ.
5: ഷൈഫുദ്ദീൻ ചേട്ടാ,
6: ഓ
5: ഇനി പൂ മാർക്കറ്റിലെ വല്ല പൂക്കൾ ബാക്കിയുണ്ടോ?
6: ഇല്ല ഇല്ല,
5: എല്ലാ പൂവിനെയും കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. ഈദൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ?
6: അടിച്ചു പൊളിച്ചു, സൂപ്പർ ആയിരുന്നു.
5: സൂപ്പർ ആയിരുന്നു, സൂപ്പർ. അടിച്ചു പൊളിക്കൂ. ബിരിയാണിയൊക്കെ എങ്ങനെ ബാക്കിയായോ?
6: ഓ, ആയില്ലെന്നൊക്കെ വിചാരിച്ചു. ആയില് ചിക്കനും പിടിച്ചു. നമ്മള് ഒരേ ഇലയിൽ കഴിച്ചോറാണ് കൊണ്ടുവന്നിട്ട്, അതൊന്നും മറന്നിട്ടില്ല.
5: കുഴപ്പമില്ല, കുഴപ്പമില്ല, പോട്ടെ. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നോക്കാം കേട്ടോ.
6: ഓർമ്മയുണ്ട?
5: എനിക്ക് ഓർമ്മയുണ്ട്. അത് എന്താണ്, അങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ. ആണോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഓക്കെ. അപ്പോ ഷൈഫുദ്ദീൻ ചേട്ടാ, പറയൂ, ഏറ്റവും ആദ്യത്തെ ആ ഒരു വാഹനം ഏതായിരുന്നു ഷൈഫുദ്ദീൻ ചേട്ടന്റെ?
6: ഞാനൊരു 78 ഒരു അർക്കിസ് വണ്ടി, പഴയ വണ്ടി, 150 രൂപ
5: മേടിച്ചിട്ടുണ്ട്.
6: അത് കൊറേ ദിവസം വെച്ചിട്ട് പിന്നെ ഒരു പുതിയ വണ്ടി 500 രൂപ കൊടുത്തായിട്ടാണ് ഞങ്ങൾ മേടിച്ചത്.
5: 150 രൂപയ്ക്ക്, 500 രൂപയ്ക്കൊക്കെ പണ്ട് വണ്ടി കിട്ടൂല്ലേ? അടിപൊളി. ഏറ്റവും ഏറ്റവും ആദ്യം ഇങ്ങനത്തെ ബൈക്ക് പോലത്തെ വണ്ടികളാണ് വാങ്ങിയത്, അതോ സൈക്കിളോ?
6: സൈക്കിള്. അത് കഴിഞ്ഞിട്ട് 1988 ഒരു മഫട്ട് മേടിച്ചു, അത് പുതുസ് എടുത്തു.
5: ഓക്കെ, ഏറ്റവും ആദ്യത്തെ വണ്ടി ഇപ്പൊ സൈക്കിള് തന്നെയാണ്. കേട്ടില്ല, സൈക്കിളാണ്. അടിപൊളി. സൈക്കിളിൽ എന്തെങ്കിലും നല്ല ഓർമ്മയുണ്ടോ?
6: ഓർമ്മ പറഞ്ഞിട്ട്
5: അത്യാവശ്യം പോവാറുണ്ടപ്പോ. കൊള്ളാം കൊള്ളാം, അടിപൊളി. അപ്പൊ എന്തായാലും സൈക്കിളായിരുന്നു ആദ്യത്തെ വണ്ടി. എന്റെ അതെ, ആദ്യത്തെ വണ്ടി എന്റെ സൈക്കിളാണ്. ഓക്കെ, പറയൂ ചേട്ടാ, ഇന്നത്തെ വിശ്വസ് ആർക്കാണ്?
6: ഇന്നത്തെ വിശ്വസ് നമ്മള് എന്റെ വലിയ മരുമകൾ ഷർമില, ഇവിടെ ജന്മദിനമാണ്.
5: അപ്പോ ഷർമില ചേച്ചിക്ക്,
6: ഷർമിലക്ക് 1000 പിറന്നാൾ ആശംസകൾ സ്നേഹപൂർവ്വം ഞാൻ അറിയിച്ചുകൊള്ളു.
5: അടിപൊളി. അപ്പൊ ദേ ഞങ്ങളും അറിയിക്കുകയാണ് ഷർമില ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. നന്നായിട്ട് ഈ ഒരു ദിവസം ഇനിയുള്ള ദിവസം ആഘോഷിക്കട്ടെ.
6: ഇതോടൊപ്പം നാളേക്ക് ഷക്കീല ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്, അഡ്വാൻസ് ആയിട്ട് അവർക്കും.
5: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ദേ വിഷസ് ഒക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ഷൈഫുദ്ദീൻ ചേട്ടനായിരുന്നു. അങ്ങനത്തെ ഈ ഷൈഫുദ്ദീൻ ചേട്ടന്റെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ വണ്ടി എന്ന് പറയുകയാണെങ്കിലും സൈക്കിള് തന്നെയാണ്. അത് അത്യാവശ്യം നല്ല ലോങ്ങിൽ ആ സൈക്കിളും കൊണ്ട് പോവാറുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അത് നല്ലൊരു പരിപാടിയല്ലേ, കുറച്ച് ദൂരം ഇങ്ങനെ അത്രയും നന്നായിട്ട് ചവിട്ടി പോകണമെങ്കിൽ നമുക്ക് അത്രയും ആരോഗ്യമൊക്കെ വേണം എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. പണ്ടതൊക്കെ നടക്കുമായിരുന്നു, ഇപ്പോൾ 1 കിലോമീറ്ററൊക്കെ സൈക്കിൾ ഞാൻ കൊണ്ട് പോവുകയാണെങ്കിൽ അയ്യോ ഞാനൊക്കെ സൈഡാവും ഗൈസ്, എന്ത് ചെയ്യാനാണ്, ആരോഗ്യമൊക്കെ പോയി തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. എനിവേ നമുക്ക് നെക്സ്റ്റ് കോളർ വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഹലോ ആയിരിയ മോളെ, ഞാൻ അപ്പപ്പുഴ ഒരു മാധവട്ടനാണ്.
5: പറയൂ മാധവൻ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
7: നല്ല വിശേഷങ്ങൾ. ആയിരം മാസം സുഖമല്ലേ?
5: അതെ അതെ, ഞാൻ സുഖമായി സന്തോഷം ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ.
7: നന്നായിരിക്കട്ടെ.
5: ഓക്കെ, അപ്പൊ മാധവൻ ചേട്ടന്റെ ലൈഫിൽ ഏറ്റവും ആദ്യത്തെ ആ ഒരു വണ്ടി ഏതായിരുന്നു?
7: ആദ്യത്തെ സൈക്കിളാണ് മാളെ എനിക്കുള്ളത്.
5: സൈക്കിൾ ആയിരുന്നു. സൈക്കിളില് പറയുന്ന സമയത്ത്
7: ഞാൻ
5: ഇപ്പോഴും ഉണ്ടോ?
7: ഇപ്പോഴും ആ സൈക്കിൾ ഞാൻ ആർക്കും കൊടുക്കാതെ വീട്ടിൽ തന്നെ ഉണ്ട്.
5: ആഹാ, അതിനിങ്ങനെ സൂക്ഷിച്ച് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലേ?
7: തുടച്ച് വൃത്തിയാക്കിയ റാലി സൈക്കിളാണ്.
5: ആഹാ, അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോ സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് എന്തെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കഥ എന്തെങ്കിലും ഉണ്ടോ?
7: എന്താണ്
5: സൈക്കിളിന്റെ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ മാധവൻ ചേട്ടാ പറയൂ, ഇന്നത്തെ ആശംസകൾ ആർക്കാണ്?
7: ഇന്നത്തെ ആശംസകൾ പൊഴിഞ്ഞാമരം മലയോളി കൃഷ്ണൻ സത്യവും കന്യാൽപ്പള്ളം ബാലം പല്ലത്തേരി ഗുരുവായൂരപ്പൻ തിരുവല്ലമ്മനം ഗോപി പള്ളത്തേരി ജോലി പാല
5: എല്ലാവർക്കും. ഓക്കെ, എല്ലാവർക്കും വേണ്ടി ഞാൻ വിഷസ് അറിയിക്കാം കേട്ടോ. അപ്പൊ മാധവൻ ചേട്ടൻ നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പോ സൈക്കിളാണ് എല്ലാവരുടെയും ഏറ്റവും ആദ്യത്തെ വണ്ടി എന്നാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ. അതിനെ വേദി നമുക്ക് നെക്സ്റ്റ് കോൾ കൂടി എത്തുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഞാൻ പോവാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാരാണ്? സിന്ധു ചേച്ചിയാണ്. സിന്ധു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഓക്കെ, അപ്പൊ പറയൂ, ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും ആദ്യത്തെ ആ ഒരു വാഹനം ഏതാ?
8: സൈക്കിള് തന്നെയാണ്.
5: പണ്ട്
8: ആദ്യമൊന്നും നമുക്ക് സൈക്കിള് മേടിക്കാനൊന്നും വീട്ടുകാർക്ക് അത്രയും ഇല്ലല്ലോ. ഞങ്ങൾ പൈസ വാടകയ്ക്ക് കൊടുക്കും സൈക്കിള്, ഒരു രൂപ അരമണിക്കൂറിന് ഒരു മണിക്കൂറിന് ഒക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് കുട്ടികൾക്ക് കൂടെ സൈക്കിൾ എടുത്തിട്ട് ഗ്രൗണ്ടിൽ പോയി ഓടിപ്പടിച്ച് പിന്നെ ആ സൈക്കിൾ കൊണ്ട് തന്നെയാണ് എല്ലാവിടേക്കും പോകുന്നത്.
5: എത്രാമത്തെ ക്ലാസ്സിലാണ് സൈക്കിൾ ഓടാൻ പഠിച്ചേ?
8: സൈക്കിള് പിന്നെ ഒരു 5-6 ക്ലാസ് പഠിക്കുമ്പോ
5: അപ്പോഴേ പഠിച്ചു.
8: അപ്പഴൊക്കെ അരവണ്ടി ഇങ്ങനെ ആ വണ്ടി ഒക്കെ ആയിരിക്കും നല്ല. അപ്പഴൊക്കെ വാടകയ്ക്കാണ് ഒരുപാട്, നമ്മളെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ അത് ഒരു മണിക്ക് ടൈം ഇങ്ങനെ പൈസ ഉണ്ടാവും. വീട്ടിൽ നിന്ന് ഏറ്റവും പൈസ മേടിക്കുന്നത് ഈ സൈക്കിള് വാടകയ്ക്ക്
5: എടുക്കാനായിരിക്കും. എന്നിട്ടാണ് സൈക്കിൾ ഒന്ന് ചവിട്ടി കുറച്ച് സന്തോഷം കണ്ടെത്തിയിരുന്നത്.
8: പഠിക്കും പിന്നെ അങ്ങനെയൊക്കെ.
5: അടിപൊളി, കൊള്ളാം. ഞങ്ങൾക്ക് ആ ഒരു കാലം എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതാണ്. ഓക്കെ, അടിപൊളിയാണ്. അതിങ്ങനെ ആഗ്രഹിച്ചിരുന്ന് കിട്ടുന്ന സമയത്ത് കുറച്ചും കൂടി രസമായിരിക്കും അല്ലേ?
8: അത് ഏറ്റവും നമ്മൾക്ക് അപ്പൊ സന്തോഷം. ആ ഒരു സൈക്കിൾ എടുക്കണം, ഓട്ടണം, പിന്നെ എവിടേക്ക് ആർക്ക് എന്ത് വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. സൈക്കിൾ ഉണ്ടല്ലോ.
5: അതെ, ഓക്കെ. അപ്പൊ ചേച്ചി പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്? ഓക്കെ, അപ്പോ സിന്ധു ചേച്ചിക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോൾ നമ്മളെ വിളിച്ചത് പാലക്കാടിൽ നിന്നും സിന്ധു ചേച്ചിയായിരുന്നു. പണ്ടിങ്ങനെ ആ സൈക്കിള് കിട്ടാൻ വേണ്ടി 1 രൂപയൊക്കെ കൊടുത്ത് ഇങ്ങനെ സൈക്കിളൊക്കെ കുറച്ച് സമയത്തിന് റെന്റിന് എടുക്കാന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്കതൊന്നും ഫീൽ ചെയ്യേണ്ടി വന്നിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. യെസ്, ആ പരിപാടി എന്താന്ന് ഞാൻ പറയാൻ കേട്ടോ. ഒരു കോള് വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി നമുക്കൊന്ന് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
9: നമസ്കാരം.
5: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
9: ഗുഡ് മോർണിംഗ്, ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
5: ജഗൻ ചേട്ടനാണ് മലപ്പുറത്ത് നിന്നും. ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു ഈദ് അവിടെ? ഈദ് എങ്ങനെയുണ്ടായിരുന്നു?
9: ഉഷാറായിട്ടുണ്ടോ?
5: ഉഷാറൊക്കെ മുന്തിരിങ്ങ.
9: അടിപൊളി അടിപൊളി.
5: ഓക്കെ, അപ്പോ ജഗൻ ചേട്ടാ പറയൂ, ലൈഫിൽ ഏറ്റവും ആദ്യത്തെ ആ ഒരു വാഹനവും അതിന്റെ ഒരു ഓർമ്മയും എന്താണ്?
9: ഓർമ്മ പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു വാഹനം ഒരു മോഫ വർണ്ണ വണ്ടിയാണ്.
5: മോഹോ?
9: മോഫ വർണ്ണ, റോയൽ എൻഫീൽഡിലെ ആദ്യം ഇറങ്ങിയൊരു വണ്ടി ഉണ്ടായിരുന്നു മോഫ. അത് സൈക്കിൾ പോലെയാണത്. അത് നമുക്ക് ഓടിച്ചിട്ടും പോവാം, ഇനിയിപ്പോ പെട്രോൾ കഴിഞ്ഞ ആഴ്ച അതിന്റെ സൈക്കിൾ പോലെ ചവിട്ടിട്ടും പോവാം.
5: എനിക്ക് ഒരു സംഭവം ഓർമ്മ വന്നു, കുബേരനില് ദിലീപ് ചവിട്ടി പോകുന്ന പോലെയാണോ?
9: അല്ല, അതല്ല. ഇത് ഈ മോഫ പറഞ്ഞത് അപൂർവമായിട്ട് കാണുന്ന ഒരു വണ്ടിയാണ്, വളരെ കുറഞ്ഞ വണ്ടിയേ ഉള്ളൂ. ഞാനത് അന്ന് ഒരു 1500 രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിച്ചത്.
5: ഓക്കെ,
9: അതിങ്ങനെ ഓടിച്ചിട്ട് അതില് ഒരു ഹൈലൈറ്റ് എന്താ ചോദിച്ചു വെച്ചാൽ, നമ്മളിപ്പോ റെയിൽവേ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ അതിനെ കയ്യിൽ പോക്കിട്ട് അങ്ങോട്ട് കൊണ്ട് വെച്ചിട്ട് അങ്ങനെ ഓടിച്ചു
5: പോവാം.
9: വെയർലെസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്.
5: ഞാൻ എന്തായാലും സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ, ലൈവ് ഒക്കെ കഴിയുന്ന സമയത്ത് നോക്കാം.
9: തീർച്ചയായിട്ടും, വളരെ വ്യത്യസ്തമായ റോയൽ എൻഫീൽഡിൽ ഇറങ്ങിയതൊരു വണ്ടിയാണത്.
5: പന്ന് മുതലേ ആണ് ഈ ഒരു ബൈക്ക്.
9: അതിന് 100 കിലോമീറ്റർ അന്ന് മൈലേജ് കിട്ടിയിരുന്നു.
5: അടിപൊളി അടിപൊളി,
9: നല്ല രസകരമായ ഒരു മോട്ടോർ സൈക്കിൾ ആണത്.
5: അടിപൊളി ചേട്ടാ, സൂപ്പർ. അപ്പൊ എന്തായാലും പറയൂ, ഇന്നത്തെ ആശംസകൾ ആർക്കാണ്?
9: ഇന്നത്തെ ആശംസകൾ എന്റെ മോള് ഇന്നലെ ചിദംബരത്തില് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നിരുന്നു. അതില് ഇവിടെ കൊടുവായൂരെന്നും പ്രസിദ്ധ ടീച്ചർ പറഞ്ഞ ടീച്ചറിന്റെ ഗ്രൂപ്പിലെ 100 കുട്ടികളോടാണ് പങ്കെടുത്തിരുന്നത്. എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്തു, എല്ലാവർക്കും നല്ലൊരു അഭിനന്ദനങ്ങൾ നേർന്നു.
5: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ചേട്ടനും ഫാമിലിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയാണ്ട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനായിരുന്നു, മലപ്പുറത്ത് നിന്നും. യെസ്, അപ്പോ പഴയ ഒരു ബുള്ളറ്റിന്റെ ഏറ്റവും ഫസ്റ്റ് വേരിയന്റ് ഒക്കെ ആയിരുന്നു ചേട്ടന്റെ ആദ്യമായിട്ടുണ്ടായിരുന്ന വാഹനം എന്നാണ് ചേട്ടൻ പറഞ്ഞൊരു കാര്യം കേട്ടോ. ആ ബൈക്കിന് എനിക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല, എന്തായാലും ഞാൻ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. എനിവേ, സമയം നോക്കുമ്പോൾ 8 കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമുക്ക് നേരൊരു കോളിലേക്കും കൂടി പോയതിനു ശേഷം അടുത്ത ആ ഒരു പാട്ടിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഗുഡ് മോർണിംഗ്. ഇതാരാണ്? മോഹനൻ ചേട്ടനാണ്. മോഹനൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു? ഓക്കെ. മോഹനൻ ചേട്ടാ, ഏറ്റവും ആദ്യം ഉപയോഗിച്ച ഒരു വാഹനം ഏതാണ്?
10: ആദ്യത്തെ വാഹനം എന്ന് പറഞ്ഞാൽ ഈ അര സൈക്കിൾ ഉണ്ടല്ലോ, അതായത് അന്നൊക്കെ അര സൈക്കിൾ എന്നാ പറയുന്നത്.
5: എന്താണ് ഈ അര സൈക്കിൾ?
10: ചെറിയ സൈക്കിളിന് അങ്ങനെയാ പറയുന്നത്.
5: ഓ, ചെറിയ സൈക്കിൾ, അര സൈക്കിൾ.
10: ചെറിയ സൈക്കിൾ, 10-12 വയസ്സുള്ളപ്പം അത് വാടകയ്ക്ക് എടുത്ത് ദിവസത്തോളം ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കും, എന്നിട്ട് പാടാ കൊണ്ടുക്കൊടു. അങ്ങനെയായിരുന്നു, അതായിരുന്നു. അത് ആരും പഠിപ്പിച്ചില്ല, ഞങ്ങള് തന്നെ മാന്റെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടു നടന്ന് അങ്ങനെ, അതായിരുന്നു ഓർമ്മയിൽ ഇങ്ങനെ ഉണർന്നു നിൽക്കുന്നത്.
5: അത്
10: കഴിഞ്ഞ് പ്രായമൊക്കെ ഒരു 10 പഠിക്കുമ്പോഴും മുതൽ പിന്നെ സൈക്കിള് പുതുതായിട്ട് മേടിച്ച് പിന്നെ ചവിട്ടാൻ തുടങ്ങി.
5: പിന്നെ ചവിട്ടാൻ തുടങ്ങി.
10: പിന്നെ അത് കഴിഞ്ഞ് പാലക്കാട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പുതിയൊരു സൈക്കിള്, ദി ഹംബർ എന്ന് പറഞ്ഞത്.
5: ദി ഹംബർ
10: റാലിയുടെയാണ്, റാലിയുടെ ഏട്ടനാണ് അത്, ദി ഹംബർ. ആ വണ്ടി മേടിച്ചു.
5: പിന്നെ
10: പിന്നെ മുഴുവനും സ്കൂട്ടറിലായിരുന്നു.
5: അതെ, നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു, നമ്മൾ വലിയ കുട്ടികളായി.
10: കാരണം കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടി ഉണ്ടാവും. സ്കൂട്ടറിൽ ഈ റണ്ണിങ് മാറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അതിൽ നിർത്തി കുട്ടികളെ കൊണ്ടുപോകാൻ നല്ല സൗകര്യമാണ്, സേഫ്റ്റിയാണ്.
5: അപ്പൊ അങ്ങനെ അതിലേക്ക് മാറി, പിന്നീട് അങ്ങനെയേ പോയി.
10: പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഒരു 10-20 വർഷമായിട്ട് കാറാണ്.
5: കാറാണ്, അടിപൊളി അടിപൊളി ചേട്ടാ.
10: അങ്ങനെയാണ് എന്റെ
5: ലൈഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആദ്യത്തേത് സൈക്കിൾ തന്നെയാണ്.
10: ആദ്യത്തെ സൈക്കിൾ, അയ്യോ, അതിനെ മറക്കാൻ പറ്റില്ല,
5: അതിനെ മറക്കാൻ പറ്റില്ല.
10: ഒത്തിരി ഒക്കെ വീഴും, തന്നെ വലിച്ചു മുട്ടുമൊക്കെ ഇച്ചിരി പൊട്ടി, അതൊക്കെ
5: രസമാണ്. സൂപ്പർ. അപ്പൊ എന്തായാലും പറയൂ, ഇന്നത്തെ വിശ്വസിന്റോ ആർക്കാണ്?
10: വിശ്വസ് എല്ലാവർക്കും. പിന്നെ ഈ ഇത് കൊണ്ടുവന്ന ആയിരിക്കും.
5: താങ്ക് യു. അപ്പൊ എന്തായാലും ഓക്കെ. അപ്പൊ മോഹനൻ ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷയുന്നു കേട്ടോ. നമ്മളെ വിളിച്ചത് മോഹനൻ ചേട്ടനായിരുന്നു. സൈക്കിളിൽ നിന്നത് ഈ കാറ് വരെ എത്തിയിട്ടുണ്ട് മോഹനൻ ചേട്ടൻ്റെ ആ ഒരു വാഹനത്തിലുള്ള യാത്ര എന്നാണ് പറഞ്ഞത്. എല്ലാവരും അങ്ങനെയായിരിക്കും, ഇങ്ങനെ മാറി മാറി മാറി മാറി മാറി വരുന്നൊരു കാലമാണ്. എനിവേദി, സമയം നോക്കുമ്പോൾ 8 കഴിഞ്ഞ് 24 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമുക്കിനി അടുത്ത ഒരു പാട്ട് കേൾക്കാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
2: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
4: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
5: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം തീ കൃത്യം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോയാലോ? യെസ്, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: രജിത കൊടുവായൂർ.
5: രജിത ചേച്ചി ആണ്. ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു?
6: അതെ, സുഖമായി പോകുന്നു. കൊണ്ടുവരുന്ന ടോപ്പിക്സ് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് വിളിക്കാതിരിക്കാൻ കഴിയുന്നില്ല.
5: ആണോ? ഇഷ്ടപ്പെട്ടു.
6: ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ചോദ്യം വണ്ടീനെ പറ്റിയിട്ടാണല്ലോ.
5: അതെ.
6: അപ്പോ അറൌണ്ട് 13 ഇയേഴ്സ് ആയിട്ട് എന്റെ കൂടെ ഉള്ള ആളാണ് സ്കൂട്ടി പെപ്പ്. അത് ഫസ്റ്റ് വണ്ടി അതന്നെയാ. അതന്നെയാ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് അതിനെ കൊണ്ടായിരിക്കും അത് മാറ്റാനേ തോന്നാറില്ല. പലരും അപ്രോച്ച് ചെയ്തിട്ടുണ്ട് വേണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ നമുക്ക് കൊടുക്കാൻ തോന്നിയിട്ടില്ല. അതന്നെ ഇപ്പോഴും 13 ഇയേഴ്സ് ആയിട്ട് അതിൽ തന്നെ പോയിക്കൊണ്ട്. നമുക്കൊരു ഇൻഡിപെൻഡന്റ് ആയിരുന്നുള്ള ഒരു ഫീല് കിട്ടിയത് ആ വണ്ടി ഓടിക്കാൻ പഠിച്ചതിന് ശേഷമായിരുന്നു.
5: വണ്ടി കിട്ടിയതിന് ശേഷമായിരുന്നു അല്ലേ?
6: അതെ അതെ, അത് ഭയങ്കര ഒരു പിന്നെ ഏറ്റവും മറക്കാൻ പറ്റാത്തത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഞാൻ കോയമ്പത്തൂർ വരെ പോയി അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിട്ടുണ്ട് പെപ്പില്. എനിക്ക് അത് ഭയങ്കര മോളെ വെച്ചിട്ട്
5: നമുക്ക് തന്നെ ഓ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടല്ലോ.
6: അതാണ് അതാണ് അതാണ് ആ ഒരു ഫീൽ എനിക്ക്. അതായത് എന്റെ കോൺഫിഡൻസ് കൂടിയത് നമുക്ക് ഇത്രയും ലോങ് ഡ്രൈവ് അത് ഈ വണ്ടിയിൽ പോയിട്ട് വന്നപ്പോ ഭയങ്കരമായിട്ടൊരു നമുക്കൊരു ഫീല് വല്ലാത്തൊരു ഫീൽ ആയിരുന്നു.
5: അതെ, നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വരുന്നുള്ളതാണ്.
6: അതെ, അതൊക്കെ ഒരു നല്ല മെമ്മറീസ് ആണ്. അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ കൊണ്ടുവരുന്ന ടോപ്പിക്സ് നമ്മളെ ഒരുപാട് കണക്ട് ചെയ്യുന്നുണ്ട്.
5: അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് തന്നെ അങ്ങനെ ടോപ്പിക് എടുക്കുമ്പോ ആലോചിക്കും, കണക്ട് ചെയ്യണേ കണക്ട് ചെയ്യണേ.
6: അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഷെയർ ചെയ്യാൻ തോന്നി പോകുന്നുണ്ട്. അത് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്.
5: ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും ആ സ്കൂട്ടി പെപ്റ്റ് അതിനൊരു പെറ്റ് പോലെ നോക്കിക്കോ കേട്ടോ.
6: അതെ,
5: സൂപ്പർ. അപ്പൊ എന്തായാലും ഇനി ഇനി നല്ല നല്ല കുറെ വണ്ടികളൊക്കെ വാങ്ങാൻ പറ്റട്ടെ. നമുക്ക് അവിടെ വെക്കാന്നേ ആദ്യത്തെ കുട്ടിയല്ലേ, അല്ലെങ്കിൽ ഈ ആദ്യത്തെ കുട്ടികളോട് അമ്മമാർക്ക് സ്നേഹം കുറച്ച് കൂടുതലാണ്.
6: എന്നാലും
5: നമ്മള് ഞാൻ അംഗീകരിച്ചിരുന്നു, ഞാൻ 2-ാമത്തെ കുട്ടിയാണ്, പക്ഷേ എന്നാലും ഞാൻ അംഗീകരിക്കും.
6: പക്ഷെ ആദ്യത്തെ ആൾക്കാർ എന്താ പറയാ, കൺസിഡറേഷൻ സെക്കൻഡ് ആൾക്കാർക്ക് കൊടുക്കുന്നു എന്നാ പറയാ.
5: അത് അത് വെറും തോന്നലാണ്.
6: ടോപ്പിക് ആയിട്ട് പിന്നീട്
5: എടുക്കാം. പിന്നെ അല്ല, അപ്പൊ എന്തായാലും പിന്നെ നോക്കാം. അപ്പൊ ചേച്ചി നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ.
6: താങ്ക്
5: യു, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് രജിത ചേച്ചി ആയിരുന്നു. ഒരു 13-14 വർഷമൊക്കെ ആയിട്ട് ഒരു സ്കൂട്ടി പെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റിനെ പറ്റിയായിരുന്നു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിവേ, നമുക്ക് ഈ നെക്സ്റ്റ് കോൾ വരുന്നുണ്ട്, നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഹലോ, ഗുഡ് മോർണിംഗ്.
5: പറയൂ സഹദേവൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറെ നാളായിരിക്കുന്നു ഞാൻ സംസാരിച്ചിട്ട്. സുഖമായിരിക്കുന്നു? ആണോ? ആഹാ, കല്യാണൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരായി നടന്നോ? സൂപ്പർ, അടിപൊളിയായിട്ട് എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലേ? ആണോ? ഓക്കെ ഓക്കെ ചേട്ടാ. അപ്പൊ പറയൂ, ഏറ്റവും ആദ്യത്തെ ആ ഒരു വാഹനം ഏതായിരുന്നു? സൈക്കിളാണ് ഏറ്റവും ആദ്യത്തെ വാഹനം അല്ലേ? റാലി വണ്ടി. ആ കൊള്ളാം,
7: റാലിയാണ് വണ്ടി.
5: റാലി അങ്ങനെയാണ് പറയാ.
7: റാലി വണ്ടി ഒന്നുണ്ട്.
5: ആ പഴയ വണ്ടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് അതിനോട് വലിയൊരു പരിചയം ഇല്ലാതെ. ഓക്കേ. അപ്പോ സഹദേവൻ ചേട്ടാ, ഇന്നത്തെ വിഷസ് പോരട്ടെ. ഓക്കെ, അപ്പോ സഹദേവൻ സേന നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അപ്പോ റാലി വണ്ടിയാ അല്ലേ ആ ഒരു സൈക്കിൾ, നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ പുതിയ ജനറേഷനിലേക്ക് വന്നതുകൊണ്ടാവാം അതിനെപ്പറ്റി വലിയൊരു അറിവില്ല കേട്ടോ. പക്ഷെ കേൾക്കാൻ രസമുണ്ട്. ഞാൻ എന്നിട്ട് പതിയെ പതിയെ കിട്ടിയ ഗാപ്പിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തൊക്കെ നോക്കിയായിരുന്നു ചില വണ്ടികൾ ഇങ്ങനെയാണോ എങ്ങനെയാണ് രൂപ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാ. എങ്ങനെ വേദി നമുക്ക് നെക്സ്റ്റ് കോള് വരുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാണ്. ഹലോ, ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
8: ഹലോ നമസ്കാരം.
5: നമസ്കാരം, ആരാണിത്? ജ്യോതിച്ചേട്ടനാണ്. ജ്യോതിച്ചേട്ടാ, ജ്യോതിച്ചേട്ടാന്ന് വിളിച്ചതാണ് ഞാൻ. എങ്ങനെയാണ്, മഴ പെയ്യോ മഴ പെയ്യില്ലേ?
8: മഴ ഒരു 24 മണിക്കൂറിൽ പെയ്യാനുള്ള സാധ്യത.
5: ഓഹോ, കുറച്ച് നീട്ടി അങ്ങ് വെച്ചല്ലോ. ഒരു 24 മണിക്കൂർ
8: അല്ല,
5: അങ്ങനെയാണ് അന്തരീക്ഷം കാണുമ്പോ തോന്നുന്നത്. നോക്കട്ടെ 24 മണിക്കൂറിനുള്ളിൽ മഴ പെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ, പറയൂ. ജ്യോതിച്ചേട്ടന്റെ ലൈഫിൽ ഏറ്റവും ആദ്യത്തെ ആ ഒരു വാഹനം ഏതായിരുന്നു?
8: ആദ്യത്തെ വാഹനം സൈക്കിളാണ്.
5: സൈക്കിൾ? ആ സൈക്കിൾ തന്നെയാണ്.
8: സൈക്കിള്
5: 1982 എത്ര രൂപ കൊടുത്താ വാങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? എത്ര പൈസ കൊടുത്താ വാങ്ങിയത് എന്ന് ഓർമ്മയുണ്ടോ?
8: അന്ന് 2500 രൂപയായിരുന്നു.
5: 2500 രൂപയായിരുന്നു അന്ന്.
8: 2500 രൂപ. അപ്പൊ 2500 രൂപ പറഞ്ഞ അന്നത്തെ 20,000 വാല്യൂ
5: ഉണ്ടാവും.
8: വലിയ വലിയ സംഖ്യയാണ്.
5: പിന്നെ
8: അതിനുശേഷം ബൈക്ക് വാങ്ങിച്ചു, ഹീറോ ഹോണ്ട ഉണ്ടായിരുന്നു. പിന്നെ അത് പോയി,
5: ഇങ്ങനെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരുന്നു അല്ലേ. ഓക്കെ,
8: അപ്പൊ ഇന്ന് വിശ്വസ് പറയാനുള്ള നമ്മുടെ വലിയൊരു കൃഷ്ണേട്ടൻ, ഗുരുവാരം ചേട്ടൻ, സൈഫുദ്ദീൻ ചേട്ടൻ, സഹദേവൻ ചേട്ടൻ,
5: നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. യെസ്, അങ്ങനെ നമുക്ക് അടുത്ത കോൾ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി നമുക്ക് വേഗം പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
9: കണ്ണൻ.
5: കണ്ണൻ ചേട്ടനാണ്. കണ്ണൻ ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു?
9: അങ്ങനെ പോണു.
5: പത്തേ പത്തിൽ അങ്ങനെ പോകുന്നു അല്ലേ?
9: ബുദ്ധിമുട്ടില്ലാതെ
5: അങ്ങനെ പോട്ടെ, അങ്ങനെ പോട്ടെ, നന്നായി പോട്ടെ കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു ഒഴുക്കിൽ പോകുന്നുണ്ടല്ലോ, അത് തന്നെ നല്ല കാര്യമാണ്. പറയൂ, ഏതാണ് ഏറ്റവും ആദ്യത്തെ ഒരു വാഹനം?
9: വാഹനം പറഞ്ഞാൽ ഞാൻ സമ്പാദിച്ചു വാങ്ങിച്ച സൈക്കിൾ ആയിരുന്നു.
5: സ്വയം വാങ്ങിയതാണോ?
9: ഇപ്പഴല്ല, മറ്റേ 82
5: ആ ഒരു കാലഘട്ടത്തിൽ
9: 200 രൂപ കൊടുത്ത് വാങ്ങിച്ചാണ്.
5: എത്ര?
9: 200
5: രൂപ
9: സൈക്കിൾ വാങ്ങിച്ചു.
5: ഓ, അടിപൊളി, സൂപ്പർ. ആ സൈക്കിൾ ഇപ്പോഴും ഉണ്ടോ?
9: പിന്നെ ടിവിഎസ് പാക്ക് വണ്ടി.
5: ഓ,
9: അങ്ങനെ.
5: ആ സൈക്കിളിനെ കൊടുത്തു? പിന്നീട് പിന്നെ ഓരോ വണ്ടികൾ ഇങ്ങനെ വാങ്ങാൻ തുടങ്ങി അല്ലേ?
9: ടിവിഎസ് വാങ്ങിച്ചു, പിന്നെ
5: ആക്റ്റീവ് ആയി. ഓക്കേ, അപ്പൊ കണ്ടേട്ടാ
9: പോയിക്കൊണ്ടിരിക്കുകയാണ്.
5: അങ്ങനെ പോകട്ടെ, നന്നായിട്ട് തന്നെ പോകട്ടെ കേട്ടോ. ഇന്നത്തെ വിഷസ് കൂടി അങ്ങ് പറഞ്ഞു. ആർക്കാണ്
9: കൃഷ്ണേട്ടെ, സത്യം ചേച്ചി, മാളവട്ടെ,
5: അപ്പൊ കണ്ണൻ ചേട്ടന് നല്ലൊരു ദിവസമാവട്ടെ ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. സമയം 8 കഴിഞ്ഞ് 37 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഹലി വിഷസ് ആണ്. കൂടെയുള്ളത് ഞാൻ ആയില്യാണ്. ആയില്യ ആയില്യ നടക്കിടക്ക് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഗൈസ്, കാരണം എന്റെ പേര് സ്റ്റിൽ ഇപ്പോഴും എല്ലാരും തെറ്റിച്ചാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ മെസ്സേജ് വായിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കും, ആഹാ, ഇതാരാണ്, ഇതാരുടെ പേരാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കാറുണ്ട്. എന്റെ പേര് നിങ്ങൾ പഠിച്ചില്ലേ, കുറെ നാളായി ഞാനിങ്ങനെ പറയുന്നുണ്ട് ഘോരം ഘോരം, ആയില്ല ആയില്ല ആയില്ല എന്ന്. ഓക്കെ, ഇനി വേ നമ്മളിങ്ങനെ സൈക്കിൾ സൈക്കിളിനെ പറ്റിയാണ് ശരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും ഏറ്റവും ആദ്യം യൂസ് ചെയ്ത വാഹനത്തിൽ കൂടുതലായിട്ടും എല്ലാവരും യൂസ് ചെയ്തിരിക്കുന്ന സൈക്കിൾ തന്നെയാണ്. ശരിക്കും ഈ ഒരു സൈക്കിൾ എവിടെയാണ് ഏറ്റവും ആദ്യം നിർമ്മിച്ചത് എന്നൊരു കാര്യം നിങ്ങൾക്കറിയോ? അതും കുറേ വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് 19th century യൂറോപ്പിലാണ് കേട്ടോ ആദ്യമായിട്ട് ഈ ഒരു സൈക്കിൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ കാണുന്ന ആ ഒരു രൂപമല്ല മൂപ്പർക്ക് ഉണ്ടായിരുന്നത്. മൂപ്പർ വന്നത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ആ ഒരു സംഭവം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന സൈക്കിളിന്റെ രൂപം എത്തിയിരിക്കുന്നത്. അതങ്ങനെ പറഞ്ഞല്ലേ, പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുകയാണെങ്കിൽ ഒരു റൂമിന്റെ വലിപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുക. അതിൽ നിന്ന് വളരെ സ്മോളർ വേർഷൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പണ്ട് ആ ഒരു സൈക്കിളിന്റെ ആ ഒരു ലുക്കിൽ നിന്ന് ഇപ്പോൾ കാണുന്ന സൈക്കിളിലേക്ക് എത്താൻ വേണ്ടി നല്ലപോലെ പ്രയത്നിച്ചിട്ടുണ്ട് ഗായ്സ്. പണ്ടത്തെ സൈക്കിളിന്റെ രൂപം ഇങ്ങനെ പറഞ്ഞു തരാണെങ്കിൽ, നമ്മളൊരു വ്യക്തിയെ ഇനി ചാരിക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു ഫീലൊക്കെ ആയിരുന്നു പണ്ട് സൈക്കിൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വലിയ രണ്ട് ചക്രങ്ങളുള്ള സൈക്കിൾ ഉണ്ടായിരുന്നു. മരം യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഒരു സൈക്കിളിന്റെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഈ ഒരു സൈക്കിൾ ദേ ഇങ്ങനെ പതിയെ പതിയെ പതിയെ നമ്മൾ ഇന്ന് കാണുന്ന സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. 19th century യൂറോപ്പിൽ ആദ്യമായിട്ട് ഈ ഒരു സൈക്കിൾ നിർമ്മിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു, 21st century ലോക വ്യാപകമായിട്ട് എന്ത് സൈക്കിൾ വളരെയധികം പ്രസിദ്ധീകരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം ഒരു 1 billion അത്രയും സൈക്കിളൊക്കെ നിർമ്മിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് മറ്റു വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സൈക്കിളിന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പോഷർ വളരെ കൂടുതലായിരുന്നു. പലരും അത് എന്താണ് ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടോയ് എന്ന രീതിയിൽ ഒരു കളിപ്പാട്ടമായിട്ട് അതിനെ കാണാൻ തുടങ്ങി, ഒരു വ്യായാമം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അതിനെ കാണാൻ തുടങ്ങി. അതുപോലെ വളരെയധികം ജനകീയമായൊരു ഗതാഗത രീതിയായിട്ട് പിന്നീട് നമ്മുടെ ഈ ഒരു സൈക്കിൾ മാറാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇതേ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു സൈക്കിളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ. ഈ ഡ്രൈസി എന്ന അല്ലെങ്കിൽ ലൊഫഷിൻ എന്നറിയപ്പെടുന്ന ദാദി ഹോഴ്സ് ആയിരുന്നു കേട്ടോ മനുഷ്യന്റെ ആദ്യ ഇരുചക്ര വാഹനം എന്ന് പറയുന്നത്. ഞാനൊന്നും അത് കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഒരു ടോപ്പിക്കിനൊക്കെ വേണ്ടിയിട്ട് സംഭവമൊക്കെ ഇങ്ങനെ നോക്കി സെർച്ച് ചെയ്ത സമയത്താണ് ഓഹോ ഇങ്ങനെയും ഒരു പേരുണ്ടായിരുന്നു എന്നൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഈയൊരു ദാദി ഏറ്റവും ആദ്യം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ബാരൻ കാൾ വോൾഡ്രൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ആധുനിക സൈക്കിൾ എന്നും ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് 1817 ഒരു വേനൽ മാഹിൽ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. 1818 പാരീസിലായിട്ട് ഡ്രൈസ് തന്റെ ഈ ഒരു കണ്ടുപിടുത്തം പൊതുവായിട്ട് അവതരിപ്പിക്കുകയായിരുന്നു. അതാണ് ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും വിശേഷങ്ങളും മെസ്സേജും കോളൊക്കെ ഈ പറയാനും കേൾക്കാനൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ടിന് ശേഷം നമുക്കതിലേക്കൊക്കെ പോവാം.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: 10th ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകൂ. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 8 കഴിഞ്ഞ് 47 ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്ത ഒരു കോളറിലേക്ക് പോയാലോ. യെസ്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ.
4: ഹലോ, ഗുഡ് മോർണിംഗ്. പറയൂ ബാലൻ ചേട്ടാ, ഏതായിരുന്നു ഏറ്റവും ആദ്യത്തെ ഒരു വാഹനം ചേട്ടന് യൂസ് ചെയ്തേ?
5: ഞാൻ ആദ്യം വാങ്ങിച്ചത്, പഠിച്ചത് വന്നിട്ട് സൈക്കിള് വാടകയ്ക്ക് എടുത്തിട്ട് അരവണ്ടി, മുക്കാ വണ്ടി, ഒരു വണ്ടി, ഇങ്ങനെ ലൈനായിട്ട് പഠിച്ചത്. പിന്നെ വാങ്ങിച്ചത് വന്നിട്ട് BSA SLR പറഞ്ഞിട്ട് ഒരു വണ്ടി ഉണ്ട്, 3 സ്റ്റിക്കർ ഒക്കെ ഉണ്ടാവും, അതാണ് വാങ്ങിച്ചത്.
4: ഇതുകൊണ്ട്
5: ഞാൻ കോയമ്പത്തൂർ പോയിട്ടുണ്ട്.
4: അത്രയും ലോങ്ങിലൊക്കെ പോവായിരുന്നു അല്ലേ?
5: ആ, പോയിട്ടുണ്ട്.
4: ഇപ്പോഴും ഉണ്ടോ ആ ഒരു സൈക്കിൾ? ഉണ്ട്. ഇപ്പോഴും
5: കൊടുത്തു കോയമ്പത്തൂർ അവർ തന്നെ ഒരാൾക്ക് കൊടുത്തു. അതിനെയും കൊണ്ട് നാട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ട് വന്നു.
4: ആഹാ, അപ്പൊ കൊടുക്കാൻ പോയതാണ്.
5: അല്ലല്ലോ, കൊറേ യൂസ് ചെയ്ത് അവിടെ യൂസ് ചെയ്ത് സൈക്കിളിൽ അവിടെ യൂസ് ചെയ്ത് കോയമ്പത്തൂര്.
4: അതിനുശേഷം കൊടുത്തു അല്ലേ?
5: ആ, അതിനുശേഷം എല്ലാ വീട് ഷിഫ്റ്റ് ചെയ്തിട്ട് വരുമ്പോ സൈക്കിൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തു.
4: അവിടെ കൊടുത്തു. ഓക്കേ, അപ്പൊ അതാണ് ഏറ്റവും ആദ്യത്തെ വാഹനം സൈക്കിൾ. സൈക്കിൾ ഓർമ്മയും അല്ലേ? ഓക്കേ, പറയൂ.
5: സൈക്കിൾ കണ്ടുപിടിച്ച ആളാണ് അയ്യ?
4: സൈക്കിൾ കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഞാൻ തൊട്ട് മുൻപ് അങ്ങ് പറഞ്ഞത്, കേട്ടില്ല? അങ്ങനെയല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സൈക്കിളിന്റെ ചരിത്രം പറയുന്ന സമയത്തേ പഴയ പല മോഡലുകളിൽ നിന്നാണ് ഈ ഒരു സംഭവം വന്നത്. ഇപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ജർമ്മൻകാരനുണ്ട്, കാൾ വോട്ട് ഡ്രൈസ് എന്ന് പറയും. 1817 കാലഘട്ടത്തില് അദ്ദേഹമാണ് ആദ്യത്തെ ശരിക്കും പറയുകയാണെങ്കിൽ സൈക്കിൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഡ്രൈസിൻ എന്നാണ് പറയുക. ഡ്രൈസിൻ എന്നറിയപ്പെട്ട ഈ ഒരു പെഡലുണ്ടല്ലോ, നമ്മൾ ഈ സൈക്കിൾ ചവിട്ടുമ്പോൾ തിരിക്കുന്ന സംഭവം, യെസ്, ആ ഒരു സംഭവത്തിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്ത് അതിനുശേഷം 1860 പോകുന്നുണ്ട്. അവിടെയാണ് ശരിക്കും ഈ പെഡലുകൾ എന്ന് പറയുന്ന സംഭവം കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഫ്രഞ്ച് കണ്ടുപിടുത്തക്കാരനായിട്ടുണ്ടായിരുന്ന പിയറി മിഷോക്കും എന്ന് പറയുന്ന ഒരാളുണ്ട്. അതുപോലെ തന്നെ ഒരാൾ കൂടിയുണ്ട്, പിയറി ലാൽമെയ്ഡു, അങ്ങനെ പറയും, ലാലേമിട്ടു, അങ്ങനെയാണ് പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. യെസ്, അവരാണ് പിന്നീട് ആ ഒരു മുൻചക്രത്തിൽ എന്ത് ഈ പെഡലുകളൊക്കെ ഘടിപ്പിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 1870 കുറെ കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഈ ഫാത്തിങ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോകുന്നുണ്ട്, ചെയിൻ ഡ്രൈവിലേക്ക് പോകുന്നുണ്ട്, അങ്ങനെ കുറെ കുറെ സംഭവമുണ്ട്. അതിനുശേഷമാണ് ഈ സംഭവം വന്നത് കേട്ടോ. ഓക്കെ, കിട്ടിയോ? പോരെ, ഓക്കെ, പറഞ്ഞോളൂ.
5: കൃഷ്ണൻ ചേട്ടൻ, സത്യവാമത്തേക്ക്, ശാന്തി സുമേഷ്, ഷൈഫുദ്ദീൻ, കൊഴിഞ്ഞാമ്പാറ, ഹസീം ചേച്ചി, മാധവൻ ചേച്ചി,
4: എല്ലാവർക്കും
5: നല്ലൊരു ദിവസത്തെ ആയിരിക്കും.
4: ഓക്കെ, അപ്പൊ ബാലൻചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, ഗൈസ്, അപ്പോ നമ്മളെ വിളിച്ചത് ബാലൻചേട്ടനായിരുന്നു. അങ്ങനെ ദേ സമയം നോക്കുമ്പോൾ 8 കഴിഞ്ഞ് 50 ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ അഹല്യ വിഷസുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോയാലോ. യെസ്, അടുത്തതേ ഒരു കോളർ എത്തുന്നുണ്ട്, നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
6: സുമേഷാണ്.
4: സുമേഷ് ഏട്ടനാണ്. സുമേഷ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു?
6: സുഖമായി പോണോ?
4: സുഖമായി പോകുന്നു. പറയൂ, ചേട്ടന്റെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ ആ ഒരു വാഹനം ഏതാണ്?
6: ഈ ബജാജ് കമ്പനിന്റെ ഇപ്പൊ നിർത്തിയത് MIT.
4: ഞാനൊക്കെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ആ വണ്ടിയാ ഓടിച്ചേ.
6: അതാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത്, 2004 എന്നാണ് എന്റെ ഒരു ഊഹം. അത് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് കൊടുത്തുപോയി. എനിക്ക് പിന്നീട് അത് വിഷമമായി കൊടുത്തതില്.
4: വേണ്ടായിരുന്നു തോന്നിയില്ല പിന്നീട്?
6: അതെ, എന്റെ പാർട്സുകൾ കിട്ടുന്നില്ല, കമ്പനി നിർത്തിയപ്പോ ബുദ്ധിമുട്ടുമായിരുന്നു കൊണ്ടാണ് കൊടുത്തത്. പക്ഷെ അത് നല്ലൊരു വണ്ടിയാണ്,
4: നല്ലൊരു വണ്ടിയാണ്, എനിക്ക് ഇഷ്ടം ഓടിക്കാം, നല്ല സുഖം ഓടിക്കാം. ഓക്കേ, അപ്പൊ അതായിരുന്നു ആദ്യത്തെ ഒരു വണ്ടി.
6: ആദ്യത്തെ പിന്നീട് അത് കൊടുത്തിട്ടാണ് നമ്മള് TVSന്റെ XL ഹെവി ഡ്യൂട്ടി അന്നത്തെ ട്രെൻഡില് നമുക്ക് ലോഡ് വെക്കാനുള്ള സൗകര്യമാണല്ലോ വേണ്ടത്.
4: അതെ, നമുക്ക് നമ്മുടെ കൺവീനിയൻസ് ആണ് വേണ്ടത്, നമ്മുടെ കൺവീനിയന്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിലേക്കൊക്കെ മാറിയിരിക്കുന്നു. അപ്പോ ചേട്ടാ പോരട്ടെ, ഇന്നത്തെ വിഷസ് പോരട്ടെ.
6: ഇന്ന് നമ്മളെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമ്മുടെ ആയിലേക്കും നല്ലൊരു വിഷസ്.
4: ഓക്കെ, അപ്പൊ സുമേഷേന്റെ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ ദേ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിട്ടുണ്ട്. പതിയെ ഇന്നത്തെ കോൾസ് ഒക്കെ ഇങ്ങനെ അവസാനിപ്പിക്കേണ്ട സമയത്തിലേക്ക് ദേ എത്തുന്നുണ്ട് കേട്ടോ. 9 മണി വരെയാണ് കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സമയമുള്ളൂ. അതിനുശേഷം നമുക്ക് മെസ്സേജുകളിലേക്ക് പോകണം. ഇപ്പോൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ നിങ്ങൾ വേഗം വേഗം ആ ഒരു മെസ്സേജ് ഒക്കെ സെൻഡ് ചെയ്തിട്ടുള്ളൂ. ഇനി വേ നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ എത്തുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഞാനൊന്ന് പോവാണേ. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ വിളയതും കൃഷ്ണൻ മക്കളെ.
4: പറയൂ കൃഷ്ണൻ ചേട്ടാ, സുഖായിരിക്കുന്നു?
7: നന്നായിരിക്കുന്നു.
4: ചേട്ടന്റെ ലൈഫിൽ ഏറ്റവും ആദ്യത്തെ ആ ഒരു വണ്ടി ഏതാണ്, വാഹനം ഏതാണ്?
7: ആദ്യത്തെ വണ്ടി റാലീസ് വണ്ടിയാണ് ആദ്യം വാങ്ങിച്ചത്.
4: ഓക്കെ,
7: അത് കഴിഞ്ഞതിന് ശേഷം, അത് കുറെ വർഷം കൂടെ ഓട്ടിയതിന് ശേഷം പിന്നെ ഹെർക്കുലീസ് വണ്ടി പറഞ്ഞ ഒരു വണ്ടി വാങ്ങിച്ചു, സൈക്കിൾ.
4: ഹെർക്കുലീസ്, അതെനിക്കറിയാം.
7: അതെ, ആദ്യത്തെ ഇത് ലൈറ്റ് ഇല്ല, പിന്നെ അവസാനം ഈ രണ്ടാമത്തെ വാങ്ങിച്ച ഹെർക്കുലീസ് പറഞ്ഞ വണ്ടിയിൽ ലൈറ്റ് ഉള്ളത് വാങ്ങിച്ചത്, രാത്രിയൊക്കെ പോകണ്ടേ.
4: ലൈറ്റ് ഉള്ളത് അതെനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്.
7: അത് ആ ലൈറ്റുള്ള വണ്ടി വാങ്ങിച്ചു, അത് കുറെ അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം TVS സ്റ്റാമ്പ് പറഞ്ഞൊരു വണ്ടി,
4: പിന്നെ അങ്ങനെ മാറി മാറി മാറി മാറി പോയില്ലേ.
7: TVS എത്തി അത് കുറെ കാലം അവസാനം അത് വിട്ടു. ഇപ്പൊ ആരും വാങ്ങാത്തതും കൊടുക്കാത്തതുമായ ഒരു വണ്ടിയുണ്ട്.
4: അതേത് വണ്ടി?
7: ആരും ആർക്കും കൊടുക്കും വേണ്ട, ആർക്കും ആരുടെ അടുത്തും വാങ്ങിക്കും വേണ്ട, അങ്ങനെ ഒരു വണ്ടി ഉണ്ട്. അറിയോ
4: അതേതാന്ന് എനിക്കറിയില്ല, ഏതാണ് പറയൂ, വേഗം പറയൂ, സമയം തീ ഇങ്ങനെ ഓടി പോകുന്നു.
7: അല്ല, ആർക്കും വേണ്ടാത്തതും ആരും കൊടുക്കാത്ത ഒരു വണ്ടി ഉണ്ട്, അതാണ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വണ്ടി ഏതാണുള്ളത്?
4: എനിക്കറിയില്ലേ, പറഞ്ഞോളൂ.
7: നട വണ്ടി.
4: അതൊരു വണ്ടി ആയിട്ട് ഞാൻ കൂട്ടാറില്ല കേട്ടോ, അതുകൊണ്ട് അത് വാങ്ങാനും കൊടുക്കാനും താല്പര്യമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നടക്കും, നടക്കും, നടക്കുന്നത് നല്ലതാണ്, ആരോഗ്യത്തിന് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ.
7: നട വണ്ടിയാണ്, 4 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ.

0: കോൾ കൂടി വരുന്നുണ്ട്. ആ ഒരൊറ്റ കോളും കൂടി എടുത്ത് ഇന്നത്തെ കോൾസ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാണ് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
1: ഷിജിൻ തട്ടാരക്കൽ കൊണ്ടോട്ടി.
0: യെസ്, ഷിജിൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു?
1: അടിപൊളിയായിട്ട്
0: പോട്ടെ. അപ്പൊ പറയൂ, ഏതാണ് ആദ്യത്തെ ആ ഒരു വാഹനം?
1: ആദ്യം ഞാൻ ഓടിച്ച വാഹനം എന്ന് പറയുന്നത് LML വെസ്പ, അറിയോ?
0: LML വെസ്പ അറിയില്ല. വെസ്പ സ്കൂട്ടർ, അത് ഓക്കെ ഓക്കെ. ഇങ്ങനെ അത്രയും ഞാൻ വലിയൊരു വണ്ടിയെ കുറിച്ച് അറിവുള്ളൊരു വ്യക്തി ഒന്നുമല്ല കേട്ടോ.
1: പിന്നെ ഞാൻ ആദ്യമായിട്ട് സ്വന്തമാക്കിയത് നമ്മുടെ പൾസർ, ബജാജിന്റെ പൾസർ.
0: ബജാജിന്റെ പൾസർ സിംഗം.
1: സിംഗം സിംഗം.
0: അതെ, ആ പെട്രോൾ പമ്പിന്റെ അടുത്ത് കൂടെ ഒന്ന് പോയാ മതി എന്നാ പറയാ.
1: തീർച്ചയായിട്ടും. അങ്ങനെ പിന്നെ ഒരു ആൾട്ടോ കാർ ഉണ്ടായിരുന്നു.
0: ഓക്കേ, നേരെ നേരെ ടൂ വീലേഴ്സിലേക്കൊക്കെയാണ് പോയതല്ലേ? സൈക്കിളിലേക്കൊന്നും പോയിട്ടില്ല.
1: സൈക്കിളിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അധികം.
0: ഇല്ല, നേരെ നമ്മൾ കുറച്ചും കൂടി അങ്ങ് അപ്ഡേറ്റ് ചെയ്ത് അങ്ങ് നേരെ പോയി. അടിപൊളി.
1: പിന്നെ ആൾട്ടോ കാറിനെ കുറിച്ച് പറയുമ്പോൾ അത് കുറെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറെ അനുഭവങ്ങൾ തന്നൊരു വണ്ടിയായിരുന്നു. മകൻ ജനിച്ചതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ ആ വണ്ടി
0: വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്.
1: ആ, വളരെ സ്പെഷ്യൽ ആയിരുന്നു. അങ്ങനെ ഒരു നീണ്ട 12 വർഷം ഉപയോഗിച്ചിട്ട് പിന്നെ അത് കൊടുക്കേണ്ടി വന്നു.
0: പോട്ടെ, നമ്മൾ യൂസ് ചെയ്തല്ലോ.
1: പിന്നെ ഇപ്പൊ പുതിയ ഒരു അതിഥി വന്നിട്ടുണ്ട്, സ്വിഫ്റ്റ്.
0: സ്വിഫ്റ്റ്, അടിപൊളി. ഞാൻ ഓടിക്കാൻ പഠിക്കുന്നൊരു വണ്ടിയാ. അപ്പൊ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പുതിയ പുതിയ വണ്ടികളൊക്കെ എടുക്കാനായിട്ട് പറ്റട്ടെ കേട്ടോ.
1: തീർച്ചയായിട്ടും.
0: പറയൂ, ഇന്നത്തെ വിഷസ് കൂടി പോരട്ടെ.
1: വിഷസ് എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ഓക്കെ, അപ്പൊ ഷിജിൻ ചേട്ടനും
1: കേൾക്കുന്ന ഈ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു. ഓക്കെ, അപ്പൊ എന്നാലും ചേട്ടന് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ.
1: താങ്ക്
0: യു. ഞാൻ എനിക്ക് മനസ്സിലായി, ഫ്രൈഡേ ആണ്. ഞാൻ
1: പിന്നെ
0: അതിന്റെ ഒരു ഹാങ് ഓവർ ആണ്. കുഴപ്പമില്ല, ഞാൻ പിന്നെ കുഴപ്പമില്ല, പോട്ടെ. അത് വിട്ടതാണ്. ഇല്ല, ഞാൻ വിചാരിച്ച ചെറിയ ചില തെറ്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്മളിപ്പോ സ്വയം ആലോചിച്ചല്ലോ, എന്നിട്ട് നമ്മൾ സ്വയം കറക്റ്റ് ചെയ്തല്ലോ, അതാണ് ഏറ്റവും നല്ലത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പോട്ടേനെ. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ് കേട്ടോ. അപ്പൊ നമ്മൾ വിളിച്ചത് ഷിജിൻ ചേട്ടനായിരുന്നു. അങ്ങനെ ചേട്ടൻ കാറിലേക്കൊന്നും, അല്ല, സൈക്കിളിലേക്കൊന്നും പോയില്ല, നേരെ കാറിലേക്കൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വേ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിട്ടുണ്ട്. പതിയെ ഞാൻ ഇന്നത്തെ കോൾ സംഗതിയെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ആ ഒരു വാഹനത്തെ പറ്റിയായിരുന്നു. ഏതായിരുന്നു ആദ്യത്തെ ഒരു വാഹനം എന്നാണ് ഇങ്ങനെ ഞാനിങ്ങനെ കോൾസ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ അനുവദിക്കുന്നില്ല. ഇങ്ങനെ കോൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഈ ഒരു കോൾ ഇല്ല, ആ കോൾ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കോൾസ് ഇതോടുകൂടി അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മെസ്സേജിൽ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ദിവസം അല്ലെങ്കിൽ വിളിക്കാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ വേഗം വേഗം വേഗം അങ്ങ് ടൈപ്പ് ചെയ്ത് വേഗം അങ്ങ് മെസ്സേജിൽ അങ്ങ് സെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു മെസ്സേജുകളിലേക്കൊക്കെ പോകണം. മെസ്സേജ് എല്ലാം വായിക്കണം. ഞാൻ എല്ലാ മെസ്സേജും ദേവിടെ ഇങ്ങനെ എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിലേക്ക് പോവാം. നല്ലൊരു പാട്ടിന് ശേഷം പോയാൽ മതിയോ? നല്ലൊരു പാട്ട് ദേ ഞാൻ ഇവിടുത്തെ ഇങ്ങനെ സെറ്റാക്കി വെച്ച സ്ഥിതിക്ക് ആ പാട്ട് അങ്ങ് കേൾക്കാം അല്ലേ.

0: മംഗലാപുരത്തും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം ദേ കൃത്യം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ മെസ്സേജുകളിലേക്ക് അങ്ങ് കടക്കാല്ലേ. ദീ ഞാൻ മെസ്സേജുകളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കി നോക്കിയാലോ ആരുടെയാണ് ആദ്യത്തെ ആ ഒരു മെസ്സേജ് എന്ന്. കൂടെയുണ്ട് എന്ന വാക്കിന് പകർന്നു കൊടുക്കുന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്തുണ്ട്. യാത്ര തുടരുവാനുള്ള വെളിച്ചമാണത്. ഉറ്റവരുടെ ജീവിതങ്ങളിൽ കരുത്തു പകരുന്ന സ്നേഹത്തിന്റെ പൂർണ്ണതയുള്ള പ്രതീക്ഷയുടെ വാക്ക് അതെ കൂടെയുണ്ട്. ശുഭദിനം നേരുന്നു സുലൈ. സുലൈജന്റെ മെസ്സേജാണ്. സുലൈജന്നെ നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് നമസ്തേ അഹല്യ ആയില്യ. ഓക്കെ നമസ്തേ. വൈശാഖം ഇടവം ചോതി വെള്ളിയാഴ്ച ജന്മനാൾ വിവാഹവാർഷികം ഇന്ന് കൊണ്ടാടുന്നവർക്കും ആഹ്ലാദ ശുഭമംഗള ദിന ആശംസകൾ. ടോപ്പിക് സൈക്കിൾ 11 വയസ്സിൽ, ഹീറോ വലുത്, സെക്കൻഡ് ഹാൻഡ് 2010 കൈമാറി. ഈ ബൈക്ക് 2008 2013 അറ്റ്ലസ് സൈക്കിൾ ഇപ്പോഴുമുണ്ട് ഈ ബൈക്കും. സ്നേഹം സത്യനാരായണൻ, പുതുശ്ശേരി. സത്യനാരായണൻ ചേട്ടനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ മറ്റൊരു മെസ്സേജ് നോക്കുന്ന സമയത്ത് ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ആഹാ, ഹായ് ഹലോ ഗുഡ് മോർണിംഗ്, നമസ്കാരം. എന്റെ വീട്ടിൽ അച്ഛൻ ആദ്യം വാങ്ങിയത് സൈക്കിളായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും സൈക്കിളൊന്നും വാങ്ങിയിട്ടില്ല. ആ സമയത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഞങ്ങൾ സൈക്കിൾ പഠിച്ചിരുന്നതും മണിക്കൂറിന് 2 രൂപ വാടക കൊടുത്താണ്. കുറെ തവണ വീഴുകയും മറ്റും ഉണ്ടായിട്ടുണ്ട്. അത് നല്ലൊരു ഓർമ്മയാണ്. എന്റെ കല്യാണം കഴിയുമ്പോഴേക്കും അച്ഛൻ പഴയൊരു TVS വാങ്ങി. അതൊക്കെ സന്തോഷമുള്ള കാര്യമായിരുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സൗമ്യ ചെർപ്പിളശ്ശേരി. സൗമ്യ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്തൊരു മെസ്സേജ് നോക്കിയാലോ. യെസ്, അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ ഹായ് ആയില്യ, ഗുഡ് മോർണിംഗ്. ഞാൻ RRR. കുഞ്ഞുനാളിൽ ഒരു വണ്ടിയും ഓടിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ വണ്ടി വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി ഞാൻ ആദ്യമായി വാങ്ങിയ എന്റെ ആക്റ്റീവ, ഓക്കെ സ്കൂട്ടി, അതാണ് എനിക്ക് കൂട്ടായി ഉള്ളത്. ഇനി ആദ്യത്തെയും അവസാനത്തെയും ഈ കുട്ടപ്പൻ തന്നെയായിരിക്കും എന്റെ കൂടെ ഉണ്ടാവുക. അഹല്യയിലെ എല്ലാ കൂട്ടുകാർക്കും ആയിലിക്കും നല്ലൊരു ആശംസ നേരുന്നു. ബൈ, രമ്യ രാധാകൃഷ്ണൻ. രമ്യ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ മൈ ഫസ്റ്റ് ബുള്ളറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ജഗൻചാന്റെ മെസ്സേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ജഗൻചാനും നല്ലൊരു ദിവസമൊക്കെ ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് ആയില്യ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു. ആയില്യക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ദിവ്യ, ദിവ്യ ചേച്ചിയുടെ മെസ്സേജാണ്. സുഖമായിരിക്കുന്നു ചേച്ചി, അവിടെയും സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഗുഡ് മോർണിംഗ് ആയില്യ, ഗുഡ് മോർണിംഗ്. അച്ഛന്റെ സൈക്കിൾ ഓടിച്ച് പഠിക്കുമ്പോൾ വീണ് കൈമുട്ടും കാൽമുട്ടും പൊട്ടിയതൊക്കെയാണ് സൈക്കിളിനെ കുറിച്ച് എനിക്ക് ഓർമ്മയുള്ളത്. എല്ലാ കൂട്ടുകാർക്കും എഫ് എം ടീമിനും ശുഭദിനാശംസകൾ. ബൈ, ശാന്തി സുമേഷ് അലപ്പള്ളി. ശാന്തി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോവാല്ലേ. അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ ഹായ് ആയിലിക്കുട്ടി. എല്ലാ കൂട്ടുകാർക്കും ആയിലിക്കുട്ടിക്ക് മനോഹരമായൊരു ശുഭദിനം ആശംസിക്കുന്നു ഷീബാ ദിനേശ്. ഷീബ ചേച്ചിക്ക് വളരെ മനോഹരമായൊരു ദിവസം വിഷ് ചെയ്യാൻ കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ മുണ്ടൂർ സുരേഷ് കാപ്പിൽ. എന്റെ അച്ഛൻ 1950 വാങ്ങി ഉപയോഗിച്ച സൈക്കിളിലാണ് 2-വീലർ ബാലൻസ് പഠിച്ചത്. ഇന്നും ആ റോബിൻ വുഡ് സൈക്കിളുണ്ട്. സ്വന്തമായി വാങ്ങിയത് 1994 ഒരു പുതിയ ഹീറോ ഹോണ്ട CD 100SS 32 വർഷമായി ഇന്നും നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ച് ഉപയോഗിച്ചു വരുന്നു. ഏവർക്കും ശുഭദിന ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷേന്റെ മെസ്സേജാണ്. സുരേഷേന് വളരെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉഷ ചേച്ചിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഉഷ ചേച്ചി, നല്ലൊരു ദിവസം കൂടി ആവട്ടെ എന്ന് വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനത്തെ വന്ന എല്ലാ മെസ്സേജുകളെയും ഞാൻ വേഗം വേഗം വേഗം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും മെസ്സേജ് അയക്കാൻ വേണ്ടി ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം അങ്ങ് സെൻഡ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ മെസ്സേജൊക്കെ വായിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇന്നത്തെ ഒരു കഥയിലേക്ക് അങ്ങ് കടന്നാലോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആ ഒരു കഥ ഇന്ന് എന്താണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ആ ഒരു സ്റ്റോറി എന്ന് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവം എന്നറിയോ. അതായത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു സംഭവമുണ്ട്, ഭയം. ഭയം എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും എന്താ ശരിക്കും ഭയം? ഭയം എന്ന് പറയുന്ന കാര്യത്തിന് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് കാറ്റഗറീസ് ആയിട്ട് ശരിക്കും സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. എല്ലാത്തിനെയും നമ്മൾ ഭയമായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്, പക്ഷെ എല്ലാം ഭയമാണോ? എല്ലാം ഭയമല്ല. അതായത് ഭയം എന്നത് വെറും ഒരു തോന്നൽ മാത്രമാണ് എന്നൊരു സംഭവമുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? അതായത് നമുക്ക് കഴിവില്ലാത്തതല്ല, പഴയ പരാജയങ്ങൾ ഓർത്ത് നമ്മൾ പലപ്പോഴും ശ്രമിക്കാതെ പേടിച്ചിരിക്കുന്ന ഒരു കാര്യമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഭയം എന്ന് പറഞ്ഞ ഇപ്പോൾ പാമ്പിനെ കണ്ടു നമുക്ക് ഭയം തോന്നും, അതല്ല. അതല്ലാതെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതിന് പിന്നിൽ നമ്മൾ പറയുന്ന റീസൺ ഭയമായിരിക്കും, പേടിയായിരിക്കും. അവിടെ നമുക്ക് കഴിവില്ലാത്തതാണോ? അല്ല, ആ പേടി കാരണമാണ് നമ്മൾ ആ ഒരു കാര്യം ചെയ്യാത്തത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിലേ, കുറേ ശാസ്ത്രജ്ഞർ കൂടിയിട്ട് ഒരു വലിയ ഒരു അക്യൂറിയത്തിലിട്ടു. ആ ഒരു അക്യൂറിയത്തിൻ്റെ നടുവിൽ തന്നെ ഒരു ഗ്ലാസിൻ്റെ സുതാര്യമായിട്ടുള്ളൊരു ചില്ലുമതിൽ, ഒരു ഗ്ലാസിൻ്റെ ചില്ലുമതിലും അവർ തീർത്തു. അപ്പോൾ രണ്ട് ബോക്സ് പോലെയായി, ഒരു സിംഗിൾ അക്വേറിയം, ആ അക്വേറിയത്തിൻ്റെ നടുക്ക് ഒരു ചില്ലുകൊണ്ട് അവരതിനെ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ബോക്സാക്കി മാറ്റി. അതിനുശേഷം ഓപ്പോസിറ്റുള്ള ഒരു ബോക്സിൽ കുറേ ചെറിയ മത്സ്യങ്ങളെ വെച്ചു. അതിനുശേഷം ഈ ഒരു വലിയ മത്സ്യത്തിന് എന്ത് ചെയ്തു? അവർ കഴിക്കാനായിട്ട് ഒരു ഭക്ഷണവും കൊടുക്കാനായിട്ട് തയ്യാറായില്ല. വിശന്ന് വലയുന്ന സമയത്ത് ആ ഒരു മീൻ എന്ത് ചെയ്യാം? ഈ ഒരു ഇരയെ പിടിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് നോക്കുന്ന സമയത്ത് കുറേ ചെറിയ മീൻ കാണുന്നുണ്ട്. അപ്പം ഈ വലിയ മീൻ വളരെ ശക്തിയായി വന്ന് ആ സെന്ററിലുള്ള ആ ഒരു പാർട്ടീഷനിൽ നല്ല രീതിയിൽ വന്ന് ഇടിക്കുകയാണ്. ആ സെന്ററിൽ വെച്ചിരിക്കുന്ന ആ ചില്ലിൽ നല്ല രീതിയിൽ വന്ന് ഇടിക്കുകയാണ്. പക്ഷേ ആ മീൻ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല, അത് വളരെ സ്ട്രോങ് ആയിരുന്നു. അത് പക്ഷേ ഈ ഒരു പ്രവൃത്തി എന്ത് ചെയ്യാണ്? വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അതിന് വിശക്കുന്നുണ്ട്. ആ ഒരു മതിൽ ഇടിച്ചു തകർത്താൽ മാത്രമാണ്, ആ സെന്ററിലുള്ള ആ ഒരു സെപ്പറേഷൻ ഇടിച്ചു തകർത്താൽ മാത്രമാണ് ഓപ്പോസിറ്റിലേക്ക് പോകാനും ആ ഒരു മീനുകളെ ഭക്ഷിക്കാനും കഴിഞ്ഞ് അതിന് വിശപ്പെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ എന്താണ് ആ മുന്നിലുള്ള ഒരു ചില്ലിടിച്ച് താഴെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഈ ഒരു വലിയ മത്സ്യത്തിന് സാധിക്കുന്നില്ല. ദിവസങ്ങളോളം ഇത് ഈ ഒരു പ്രവൃത്തി ഇങ്ങനെ തുടരുകയാണ് കേട്ടോ. ഓരോ തവണയും ആ ഒരു ചില്ലിലിടിച്ച് അതിനെന്താ സംഭവിക്കുന്നത്? വേദനയ്ക്കാണ്. വേദന നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. ഒടുവിൽ അത് അതിൻ്റെ ശ്രമം അങ്ങ് ഉപേക്ഷിക്കുകയാണ്, വേണ്ടാന്ന് വെക്കുകയാണ്. കാരണം എന്താ, അതിൻ്റെ തലച്ചോറ് ഒരു കാര്യം ഉറപ്പിച്ചു അല്ലേ, ഇത് എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ടിത് സാധിക്കില്ല എന്നൊരു കാര്യം അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ തുടങ്ങി. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടല്ലോ, ആ ഒരു ശാസ്ത്രജ്ഞർ എന്ത് ചെയ്യാണ്? ആ ഒരു ചില്ല് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് എടുത്തു മാറ്റാണ്. ഇപ്പോൾ ചെറിയ മീനുകൾ ആ ഒരു വലിയ മത്സ്യത്തിന് ചുറ്റും യാതൊരു തടസ്സവും ഇല്ലാതെ ഇങ്ങനെ നീന്തി നടക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വലിയ മത്സ്യം ഒന്നിനെയും പിടിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. തൊട്ടുമുന്നിൽ തൻ്റെ ഇരകൾ വന്നിട്ട് പോലും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താ, ആ ഒരു വലിയ മത്സ്യം അവിടെ കിടന്ന് വിശന്ന് തളർന്നു പോകുന്ന സമയത്തും അത് ട്രൈ ചെയ്യുന്നില്ല. ബിക്കോസ് ആ മത്സ്യത്തിന് വിശപ്പില്ലാഞ്ഞിട്ടോ കഴിക്കാൻ പറ്റാഞ്ഞിട്ടോ കഴിക്കണം എന്നാഗ്രഹമില്ല എന്നിട്ടോ ഒന്നുമല്ല, അതിനെ കൊന്നു കളഞ്ഞിരിക്കുന്നു. എന്ത്? അതിൻ്റെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അതെ, ആ ചില്ലിൽ പുറത്താണ്, ചില്ലില്ല എന്നറിഞ്ഞിട്ട് പോലും അതിന് ആ ഒരു മീനിനെ പിടിച്ചു ഭക്ഷിക്കാനായിട്ട് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ തലച്ചോറിൽ അതിനറിയാം അവിടെ അദൃശ്യമായ ഒരു മതിലുണ്ട്, എന്നെ കൊണ്ട് ഇത് കഴിയില്ല എന്നുള്ളൊരു കാര്യം ആദ്യമേ ആ ഒരു മീൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് അത് വേണ്ട, എനിക്കത് കഴിയില്ല എന്നുള്ളൊരു ഉറപ്പുകൊണ്ടാണ് ആ മീനുകളെ ഒന്നും പിടിച്ച് ഭക്ഷിക്കാത്തതിൻ്റെ കാരണം. ഇത് തന്നെയാണ് ശരിക്കും നമ്മളിൽ പലർക്കുമുള്ളൊരു അവസ്ഥ. അതായത് ജീവിതത്തിൽ ഒന്നോ രണ്ടോ തവണ നമ്മൾ തോറ്റുപോകും, ആ സമയത്ത് നമ്മൾ എന്തെയും സ്വയം വിധി എഴുതും. എന്താ, എനിക്ക് കഴിയില്ല, എൻ്റെ ലക്കൊക്കെ വളരെ മോശമാണ്, ഐ ഫെയിൽഡ് ബിഫോർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ആദ്യമേ അങ്ങ് വിധി എഴുതും അല്ലേ. പിന്നീട് നമുക്കത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ മുൻപിൽ ഈസി ആയിട്ട് അത് കിട്ടിയാൽ പോലും നമുക്കത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എൻ്റെ ലക്ക് മോശമാണ്, എനിക്കിത് കഴിയില്ല എന്നുള്ളൊരു കാര്യമല്ല നമുക്ക് വേണ്ടത്. പിന്നെന്താ, നമുക്ക് അവസരങ്ങളുണ്ട്. ആ പഴയ തടസ്സങ്ങളല്ല നമ്മൾ ഇനി മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴും ക്യാരി ചെയ്ത് പോകേണ്ടത്, അല്ല, പുതിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരിക്കൽ തോറ്റു എന്ന് വിചാരിച്ച് അതിലൊരു ഭയം വന്ന് പിന്നീട് അത് ട്രൈ ചെയ്യാതെ ഇരിക്കരുത്. അതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം കേട്ടോ. അപ്പൊ എന്തായാലും ദേ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ പോകുന്നതിന് മുൻപേ ദേ രണ്ട് മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്, നോക്കട്ടെ ഞാനൊരു മെസ്സേജ്. ശുഭദിനമായില്ലേ? സുഖമല്ലേ? സുഖാണ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പർ, താങ്ക് യു. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസമാവട്ടെ. ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൈക്കിൾ ചവിട്ടി പഠിച്ചു, പക്ഷെ പണി കിട്ടി, ഇപ്പോൾ സ്കൂട്ടി പഠിക്കുന്നുണ്ടേ. ആയില്ല, മോട്ടിവേഷൻ പൊളി. ഓക്കെ, താങ്ക് യു. കവിത ചേച്ചിയുടെ മെസ്സേജ് ആയിരുന്നു. കവിത ചേച്ചിക്ക് നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്, സമയമായി പോയി, ക്ഷമിക്കണം. ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂർ. ഓക്കെ, ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ ചന്ദ്രൻ ചേട്ടനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ്. അങ്ങനെ സമയം ദേ 9 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. പതിയെ എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് പറഞ്ഞ എല്ലാ വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള പ്രതീക്ഷയിൽ ദേ ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോവാണ്. ഇപ്പോൾ മാത്രമേ ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നുള്ളൂ. കൃത്യം 9:30 ആവുന്ന സമയത്ത് സിനിമാ വിശേഷവുമായിട്ട് സെല്ലാനുമായിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദൻ ഇറ്റ്സ് മീ ആർ ജി ആയില്ല സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
2: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനെ കാ ഭീ ഹേ.
2: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് 0 ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
4: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMsuryaghar.gov.in.
5: Celluloid.
1: നമസ്കാരം. സെല്ലോയിഡ് ഇന്ത്യ സിനിമാ സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെല്ലോയിഡുമായി സിനിമാ വിശേഷം പങ്കുവെക്കാനായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു സിനിമ, റേഡിയോ സ്ക്രീനിൽ പൊട്ടിച്ചെറിയുടെ മാലപ്പടക്കം തീർക്കാൻ പോകുന്ന ആ ഒരു സിനിമ, വിപിൻ ദാസ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ എത്തിയ ഗുരുവായൂർ അമ്പലനടയിൽ, ഒരു തകർപ്പൻ കോമഡി ചിത്രം. ആ ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. പൃഥ്വിരാജും ബേസിൽ ജോസഫും അളിയന്മാരായി വന്ന് സ്ക്രീനിൽ തല്ലിപ്പൊളിച്ച തനി നാടൻ കോമഡി എന്റർടൈനർ. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതിന്റെ കഥയിലേക്ക് വളരെ വേഗത്തിൽ കടന്നാലോ? യെസ്, കഥ തുടങ്ങുന്നത് ദുബായിലാണ്. അവിടെ ജോലി ചെയ്യുന്ന വിനു, അതായത് ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്ന കഥാപാത്രം, 5 വർഷം മുമ്പ് ഉണ്ടായ ഒരു പ്രണയ തകർച്ചയുടെ വിഷമത്തിൽ ജീവിക്കുന്ന ഒരാളാണ് കേട്ടോ ഈ ഒരു വിനു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ വിനു ഒരു കല്യാണത്തിനങ്ങ് സമ്മതിക്കുകയാണ്. നാട്ടിലുള്ള അഞ്ജലി ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അനശ്വര രാജനാണ്. ആ ഒരു അഞ്ജലി എന്ന പെൺകുട്ടിയാണ് വിനുവിന്റെ വധുവായിട്ട് വരുന്നത്. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം വിനുവിന് ഏറ്റവും വലിയ സപ്പോർട്ട് നൽകുന്നത് അഞ്ജലിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള ആനന്ദാണ്. ആ ഒരു ജ്യേഷ്ഠ കഥാപാത്രം അവതരിപ്പിക്കുന്നത് പൃഥ്വിരാജാണ്. അങ്ങനെ വിനുവും ആനന്ദും തമ്മിൽ ഫോണിലൂടെ വലിയ കൂട്ടുകെട്ടാവുന്നുണ്ട്. തന്റെ പഴയ കാമുകിയായ പാർവതി തന്നോട് ചെയ്ത ചതികളെ കുറിച്ചും അവളെ തനിക്ക് ഇപ്പോഴും കലിപ്പാണെന്നുമെല്ലാമാണ് വിനു ഇങ്ങനെ ആനന്ദത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഓ, തന്റെ അനിയത്തിയെ കെട്ടാനായിട്ട് പോകുന്ന അളിയനെ കട്ടക്ക് കൂടെ നിർത്തി ആനന്ദ് എല്ലാ സഹായവും അങ്ങനെ ചെയ്യുന്നുണ്ട്, വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കല്യാണത്തിനായിട്ട് വിനു നാട്ടിലേക്ക് തിരിക്കുകയാണ്. എന്നാൽ നാട്ടിലെത്തിയപ്പോഴാണ് വിനു ആ ഞെട്ടിക്കുന്നൊരു സത്യം മനസ്സിലാക്കാൻ പോകുന്നേ. കാരണം എന്താ, വിനു അത്രയും കാലം ഫോണിൽ വിളിച്ച് ചീത്ത പറഞ്ഞ തന്റെ ജീവിതം തകർത്ത ആ ഒരു പഴയ കാമുകി പാർവതി, ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത് നിഖില വിമലാണ്. ആ പാർവതി മറ്റാരുമല്ലായിരുന്നു, അതാരാ, അത് ആനന്ദിന്റെ സ്വന്തം ഭാര്യയായിരുന്നു. അതായത് താൻ ഇത്രയും അധികം സ്നേഹിക്കുന്ന അളിയന്റെ സ്വന്തം ഭാര്യ. ആ ഭാര്യയായിരുന്നു തന്നെ 5 വർഷം മുൻപ് ചതിച്ചിട്ട് പോയി താൻ ഇപ്പോഴും വെറുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാമുകി എന്നൊരു കാര്യം വിനുദേ അവിടെ ആ ഒരു സമയത്ത് അങ്ങ് തിരിച്ചറിയാണ്. ഈ ഒരു ടിസ്റ്റോടെയാണ് അളിയന്മാരുടെ ആ വലിയ കമ്പനി അങ്ങ് കട്ടപ്പുകയായിട്ട് പോവാണ് പിന്നീട്. പിന്നീട് അത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റുഡിയോ വിദാഹലി 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Celluloid.
1: Welcome back to Salad. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? അളിയന്മാരുടെ ആ വലിയൊരു സർപ്രൈസ് ആയിട്ടുള്ള തിരിച്ചറിവിനെ കുറിച്ചാണല്ലേ. തന്റെ ഭാര്യയാണ് വീണുവിന്റെ പഴയ കാമുകി എന്ന് ആനന്ദും, തന്റെ അളിയന്റെ ഭാര്യയാണ് സ്വന്തം പഴയ കാമുകി എന്നും വിനുവും തിരിച്ചറിയുന്നതോടെ കല്യാണ വീട് പിന്നീട് ഒരു യുദ്ധക്കളമായിട്ട് അങ്ങ് മാറാണ്. വിനുവിന് ആനന്ദിന് പേടിയും ആനന്ദിന് വിനുവിനോട് കടുത്ത ദേഷ്യവും പിന്നീടാവാണ്. ഇതോടെ എങ്ങനെയെങ്കിലും ഈ ഒരു കല്യാണം മുടക്കാൻ വേണ്ടി വിനു രഹസ്യമായിട്ട് പല പല ശ്രമങ്ങളും ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. അതേ ഒരു കാര്യം തന്നെയാണ് ആനന്ദും ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. തന്റെ അനിയത്തിയുടെ കല്യാണം പരമാവധി മുടക്കുക എന്ന ലക്ഷ്യം വെച്ച് ആനന്ദും ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം പാരങ്ങൾ വെക്കാനായിട്ട് തുടങ്ങുന്നതോടെയാണ് ഈ ഒരു കോമഡി രംഗങ്ങൾ അതിന്റെ അത്യുന്നതിയിൽ എത്തുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു കല്യാണം മുടക്കൽ പരിപാടി അങ്ങ് അവിടെ ഫ്ലോപ്പ് ആവാണ്. ആനന്ദിന്റെ പെങ്ങൾ ഒട്ടും തന്നെ ഈ ഒരു കല്യാണത്തിൽ നിന്ന് പിന്മാറാനായിട്ട് തയ്യാറാവുന്നില്ല. അവസാനവും വിനുവും ഈ ഒരു കല്യാണം നടത്തുന്ന കാര്യത്തിലേക്ക് അങ്ങ് എത്താണ്. പക്ഷെ ആനന്ദ് അപ്പോഴും ഈ ഒരു കല്യാണം മുടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചാണ് ഈ ഒരു കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങോട്ടേക്കുള്ള യാത്രയിലും അമ്പലത്തിന്റെ പരിസരത്തുമായിട്ട് വിനുവിന്റെ കൂട്ടുകാരൻ യോഗി ബാബു, ആനന്ദിന്റെ ശത്രുക്കളായ ലോക്കൽ ഗുണ്ടകൾ, അങ്ങനെ ഒരുപാട് പേര് പിന്നീട് ഈ ഒരു സിനിമയിൽ എത്തുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒന്നിക്കുന്നതോടെ കൺഫ്യൂഷൻസ് മൊത്തം അങ്ങ് ഇരട്ടിയാവാണ്. കല്യാണ തലേന്ന് രാത്രിയിൽ ഇവർ തമ്മിൽ നടക്കുന്ന വലിയ തർക്കങ്ങളും ഇമോഷൻ രംഗങ്ങളും കാരണം അഞ്ജലിയുടെയും വിനുവിന്റെയും കല്യാണം നടക്കുമോ ഇല്ലയോ എന്ന അവസ്ഥയിലേക്ക് പിന്നീട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അങ്ങനെ ഗുരുവായൂർ അമ്പലമുറ്റത്ത് വെച്ച് നടക്കുന്ന ആ അന്തിമ ക്ലൈമാക്സ് പൂരം, ആ ഒരു അന്തിമ ക്ലൈമാക്സ് പൂരം എന്താണെന്ന് നമുക്ക് കേൾക്കാം ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റുഡിയോ വിത്ത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന സെല്ലുലോയിഡാണ് സെല്ലുലോയിഡിൽ ഇന്നത്തെ സിനിമാ വിശേഷം. ഗുരുവായൂരമ്പല നടയിൽ കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ ദേ ആ ഒരു കഥ അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്താൻ പോവാണ്. അതിന്റെ ഏറ്റവും രസകരമായ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. കല്യാണ ദിവസത്തിന്റെ രാവിലെ ഗുരുവായൂരമ്പല നടയിൽ വലിയൊരു ജനക്കൂട്ടവും ഗുണ്ടകളും ഒന്നിച്ചു വരികയാണ്. കാരണം പഴയ തെറ്റിദ്ധാരണകൾ കാരണം വിനവും ആനന്ദവും തമ്മിൽ അമ്പലമുറ്റത്ത് വെച്ച് വലിയൊരു അടിപിടി തന്നെ നടക്കുന്നുണ്ട്. ആളുകൾ നോക്കി നിൽക്കിയ കല്യാണ മണ്ഡപം വലിയൊരു തമാശ വേദിയായിട്ട് മാറാണ്. എന്നാൽ ആ തല്ലിനിടയിലാണ് പല പഴയ രഹസ്യങ്ങളും പുറത്തു വരുന്നത്. വിനവും പാർവതിയും തമ്മിൽ പണ്ട് പിരിയാനായിട്ട് കാരണം വലിയൊരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്നും പാർവതി ആരെയും ചതിച്ചിട്ടില്ലെന്നും എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. കൂടാതെ ആനന്ദ് തന്റെ ഭാര്യയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും വിനുവിന് മനസ്സിലാകുന്നുണ്ട്. ഒടുവിൽ എല്ലാ പിണക്കങ്ങളും മാറി വിനു അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടുന്നു. ആനന്ദും വിനുവും തങ്ങളുടെ ഈഗോ എല്ലാം മാറ്റിവെച്ച് കെട്ടിപ്പിടിച്ച് വീണ്ടും ഒന്നാന്തരം അളിയന്മാരായിട്ട് മാറുന്നിടത്താണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. മലയാളത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വെച്ച് തിയേറ്ററുകളെ ഒന്നിച്ച് ചിരിപ്പിച്ച ഒരു കിടിലൻ ക്ലൈമാക്സ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിന്റേത്. ആദ്യം ഒന്നിക്കുന്ന അളിയനും അലിയനും, പിന്നീട് ആ അളിയൻ കല്യാണം കഴിച്ചിരിക്കുന്നത് താൻ സ്നേഹിച്ച പെൺകുട്ടിയായിരുന്നു എന്ന് അറിയുന്ന നിമിഷം കല്യാണത്തിൽ നിന്ന് പിന്മാറാനായിട്ട് തയ്യാറാവുന്നു. വധുവായ അഞ്ജലി ഈ ഒരു കാര്യത്തിന് സമ്മതിക്കാത്തതോടുകൂടി വരനായിട്ടുള്ള വിനുവും കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. പിന്നീട് അളിയനും അളിയനും തമ്മിലുള്ള ഈഗോയും ക്ലാഷും, അതിനുശേഷം അതിലേക്ക് വരുന്ന ഒരുപാട് ട്വിസ്റ്റുകളും, അങ്ങനെ ഒത്തിരി ട്വിസ്റ്റുകളും ഒരുപാട് ഹ്യൂമറൊക്കെ ഉള്ള ഒരു സിനിമയാണ് ഗുരുവായൂരമ്പല നടയൽ. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്ക് ഈ സിനിമയെ വിഷ്വലി ഇത്രയും കളർഫുൾ ആക്കിയ ഇതിന്റെ ഒരു ടെക്നിക്കൽ വശങ്ങൾ, ആ ഒരു കാര്യങ്ങൾ കൂടി കേൾക്കണ്ടേ? കേൾക്കാൻ നമുക്ക് ഒരു ബ്രേക്കിന് ശേഷം. സ്റ്റുഡിയോ വിത്ത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: celluloid.
1: സിനിമാ വിശേഷത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സിനിമാ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കഥയെല്ലാം കേട്ടു കഴിഞ്ഞു അല്ലേ. ഇനി ഈ ഒരു സിനിമയെ ഇത്രയും വലിയൊരു തിയേറ്റർ ഹിറ്റാക്കി മാറ്റിയത് ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് തന്നെയാണ്. അതിനെ കുറിച്ചും പറയാതിരിക്കാൻ സാധിക്കും ഇല്ല. അപ്പോ പ്രൊഡക്ഷൻ ഡിസൈൻ മുതൽ നമുക്ക് തുടരാം. സുനിൽ കുമാറാണ് ഇതിന്റെ ആർട്ട് ഡയറക്ടർ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പേരാണ്. കാരണം സിനിമയിലെ ഏറ്റവും വലിയ അത്ഭുതം ഇതിന്റെ സെറ്റ് തന്നെയാണ്. ഗുരുവായൂർ അമ്പലവും അതിന്റെ ചുറ്റുമതിലും അത്രയും കൃത്യതയോടെയാണ് കൊച്ചിയിൽ അവർ ഈ ഒരു സെറ്റ് ഇട്ടിരിക്കുന്നത്. സിനിമ കാണുമ്പോൾ അത് സെറ്റാണെന്ന് ആർക്കും തന്നെ മനസ്സിലാവില്ല എന്നുള്ളതാണ്. അത്രയും പെർഫെക്റ്റ് ആണ് കേട്ടോ ആ ഒരു സെറ്റ്. അതുപോലെ തന്നെ മ്യൂസിക് ആൻഡ് ഡിജിഎം അങ്കിത് മേനോനാണ് ഇതിന്റെ മ്യൂസിക് നൽകിയിരിക്കുന്നത്. സിനിമയിലെ പാട്ടുകളെല്ലാം വലിയ ഹിറ്റ് തന്നെയായിരുന്നു അല്ലേ. തമാശ രംഗങ്ങൾക്ക് വേഗത കൂട്ടുന്ന തരത്തിലുള്ള ലൈവ് ഇൻസ്ട്രുമെന്റൽ ബീറ്റുകൾ ഉപയോഗിച്ചാണ് കേട്ടോ അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതം നൽകിയിരിക്കുന്നത്. ഇനി സിനിമാറ്റോഗ്രഫി. നീരജ് രവിയാണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ഒരു കല്യാണ വീടിന്റെയും അതുപോലെ തന്നെ ഗുരുവായൂർ ഉത്സവത്തിന്റെയും ഒരു കളർഫുൾ മൂഡ്, ആ ഒരു വൈബ്രന്റ് കളർഫുൾ പാലറ്റ് ഉണ്ടല്ലോ, ഒട്ടും ചോർന്നു പോകാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ലൈറ്റിങ്ങിനും എല്ലാത്തിനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ക്രീൻ പ്ലേ. കുഞ്ഞുരാമായണം എന്ന ചിത്രത്തിന് ശേഷം ദീപു പ്രദീപ് എഴുതിയ തനി നാടൻ ഹ്യൂമർ തിരക്കഥയാണിത്. ഒരുപാട് കഥാപാത്രങ്ങൾ ഒരേ സമയം സ്ക്രീനിൽ വരുമ്പോഴും ആർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ സിറ്റുവേഷണൽ കോമഡികൾ എഴുതാനായിട്ട് അദ്ദേഹത്തിന് ശരിക്കും സാധിച്ചിട്ടുണ്ട്. എഡിറ്റിംഗും അങ്ങനെ തന്നെയാണ്. ജോൺ കുട്ടിയാണ് ഈ ഒരു ചിത്രത്തിന്റെ എഡിറ്റർ. ഒരു കോമഡി സിനിമയുടെ വിജയം അതിന്റെ ടൈമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലല്ലേ. അപ്പോ ഡയലോഗുകളുടെയും അതുപോലെ തന്നെ അതിന്റെ റിയാക്ഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ വളരെ കൃത്യമായ കട്ടിങ്ങുകളിലൂടെ സിനിമയുടെ കോമഡി ടൈമിംഗ് അദ്ദേഹം മാക്സിമം പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സാങ്കേതിക വശങ്ങളുടെ ഈ ഒരു വമ്പൻ റിച്ച്നെസ്സും ഒപ്പം മികച്ച അഭിനയ മുഹൂർത്തങ്ങളുമാണ് ഈ ഒരു സിനിമയെ ഇത്രയും വലിയൊരു സക്സസ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പതിയെ പൂർണ്ണമാവാനായിട്ട് പോവാണ്. അടുത്ത തവണ മറ്റൊരു മികച്ച സിനിമയും അതിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും. അതുവരേക്കും സ്റ്റേ ഹാപ്പി, ലവ് സിനിമ. ബൈ ഫ്രം യുവർ ആർജെ ആയിലിയ. സ്റ്റഡിയിൽ വിദാഹലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഹലോ ഗൈസ്, വെൽക്കം ടു കാലിഡോസ്കോപ്പ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. ട്രെയിൻ യാത്ര ഇഷ്ടമാണോ? ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നെ പോലെ? എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് നമ്മുടെ ബസ് യാത്രയാണ് കൂടുതൽ ഇഷ്ടം. സൈഡ് സീറ്റിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോകുന്നത്. ട്രെയിനിൽ പോകുന്ന സമയത്ത് നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റാത്തതുപോലെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ട്രെയിൻ യാത്ര അത്ര ഇഷ്ടമല്ല. പക്ഷെ ചില ആളുകൾക്ക് ഈ ട്രെയിൻ യാത്രകളിൽ ജീവനായിട്ടുള്ള ആളുകളുണ്ട്. ആ ജനൽ കമ്പികളിലൊക്കെ പിടിച്ച് പുറത്തെ കാഴ്ചകൾ കണ്ട് നല്ല ചൂട് ചായയും കുടിച്ച് അങ്ങനെ പോകുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ? പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ ട്രെയിനുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എല്ലാ ട്രെയിനുകളുടെയും കോച്ചുകൾക്ക് ഒരേ നിറമാകാത്തത്? ചില കളറ് നല്ല കടന്നീലയാവും, ചിലത് ചുവപ്പാവും വെള്ളയാവും, ചിലയാണെങ്കിൽ പച്ചയും മഞ്ഞയും കൂടി ഉണ്ടാവും. ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ നിറം കൊടുത്ത് നിറം അടിച്ചു വെച്ചിരിക്കുന്നതെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? വെറുതെ ഭംഗിക്ക് വേണ്ടിയിട്ടൊന്നും അല്ലടോ, ഇതിനൊക്കെ പിന്നിലേ വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. കാലിഡോസ്കോപ്പിൽ നമുക്ക് ഇതൊക്കെ കേൾക്കാം. വെൽക്കം ടു കാലിഡോസ്കോപ്പ് വൺസ് അഗെയിൻ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: ഫ്ലോപ്സ്, കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ നിറങ്ങളൊക്കെ എന്തിനാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനെയാ സൂചിപ്പിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊരു സൂപ്പർ ബോയ് ആണ്, അല്ലെങ്കിൽ സൂപ്പർ ഗേൾ ആണ്. ഇതിന്റെ പിന്നിൽ വലിയ രഹസ്യമുണ്ട്. ഈ നിറങ്ങൾ നോക്കിയിട്ടാണ് ആ ട്രെയിൻ ഏത് ടൈപ്പാണ്, അതിന്റെ സ്പീഡ് എത്രയാണ്, സുരക്ഷാ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നുവരെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില സൂചനകളാണ്. പ്രത്യേകിച്ച് ട്രെയിൻ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണം. എനിക്ക് പിന്നെ ട്രെയിൻ യാത്ര അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് എന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ട്രെയിൻ യാത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ റെയിൽവേ ട്രാക്കിലെ കളർ കോഡിന്റെ ആരും പറയാത്ത ചില കാര്യങ്ങളാണ് ഇന്നത്തെ കലഡോസ്കോപ്പിന്റെ വിശേഷം നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞു തരാൻ വഴിയേ. ഡോണ്ട് ഗോ എനിവെയർ, സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ നല്ല കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു മാസ് ലുക്കുള്ള കോച്ചുകൾ കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ രാജധാനി എക്സ്പ്രസിലും ശതാബ്ദിയിലും ഒക്കെ മെയിൻ ആയിട്ട് കാണുന്നതാണ് ഈ ചുവപ്പ് കോച്ചുകൾ. ഈ ചുവപ്പ് നിറം കാണുമ്പോൾ തന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവര് സാധാരണക്കാരല്ല, ഇവരാണ് റെയിൽവേയിലെ VIP കൾ അഥവാ ലിങ്ക് ഹോഫ്മാൻ ബുഷ് കോച്ചുകൾ, അങ്ങനെയാണ് അതിന് പറയുക. സംഭവം ജർമ്മൻ ടെക്നോളജിയാണ് മോനെ. അതുകൊണ്ട് തന്നെ ഈ ചുവപ്പൻ കോച്ചുകൾക്ക് സ്പീഡ് ഒത്തിരി കൂടുതലായിരിക്കും. അതിനേക്കാളൊക്കെ അപ്പുറം ഒരു വമ്പൻ സുരക്ഷാ രഹസ്യം കൂടെ ഉണ്ട്. എങ്ങാനും എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ പോലും ഈ കോച്ചുകൾ ഒന്നിന് മുകളിൽ മറ്റൊന്നായി കയറി മറിഞ്ഞു വീഴില്ല. ആന്റി ടെലിസ്കോപ്പിക് ഫീച്ചർ ഉള്ളതുകൊണ്ട് അപകടത്തിന്റെ ആഘാതം പരമാവധി കുറയ്ക്കുന്ന ട്രെയിനുകളാണ്. ചുരുക്കം പറഞ്ഞാൽ സ്പീഡും ഒപ്പം കട്ട സെക്യൂരിറ്റിയാണ് ഈ ചുവപ്പിന്റെ രഹസ്യം. അപ്പൊ ഇനി അടുത്ത തവണ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോ ചുവപ്പ് കോച്ച് കണ്ടാൽ കൂടെയുള്ളവരോട് ഈ ജർമ്മൻ കഥയൊക്കെ ഒന്ന് പറഞ്ഞ് ഷൈൻ ചെയ്തോളൂ. കുഴപ്പമില്ല, എനിക്ക് ക്രെഡിറ്റ് ഒന്നും തരണ്ട, പ്രശ്നക്കാരിയല്ല ഞാൻ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ ഇച്ചിരി മുന്നേ ജർമ്മൻ ടെക്നോളജിയിലുള്ള അച്ചുവപ്പൻ VIP കോച്ചുകളെ കുറിച്ച് പറഞ്ഞില്ലേ? എന്നാൽ ഇനി പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ സ്വന്തം, നമ്മൾ സ്ഥിരമായി കാണുന്ന പഴയ സുഹൃത്തിനെ കുറിച്ചാണ്, നമ്മുടെ നീല കോച്ചുകള്. പാവങ്ങൾ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഓടുന്നത് ഈ നീലവണ്ടികളല്ലേ? നമ്മൾ സ്ഥിരമായി ഒരു പക്ഷേ യാത്ര ചെയ്യുന്ന എക്സ്പ്രസ് മെയിൽ ട്രെയിനുകളിലൊക്കെ ഈ നീല കോച്ചുകളിലാണ് ഉണ്ടാവാറുള്ളത്. ഇതിന്റെ ജന്മസ്ഥലം എവിടെയാണെന്ന് അറിയാവോ? നമ്മുടെ തൊട്ടടുത്തുള്ള ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഇവ ഉണ്ടാക്കുന്നത്. പക്കാ ഇന്ത്യൻ മെയ്ഡ് എന്ന് പറയാം. മണിക്കൂറിൽ 70 മുതൽ 120 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഈ നീല സുഹൃത്തുക്കൾ പാളത്തിലൂടെ കുതിച്ചു വായുന്നത്. നേരത്തെ പറഞ്ഞ ജർമ്മൻ ടെക്നോളജിയുടെ ചുവപ്പ് കോച്ചുകളുടെ അത്ര സ്പീഡും ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വർഷങ്ങളായി നമ്മളെ സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിൽ ഈ നീല കോച്ചുകളുടെ പങ്കത്ര ചെറുതല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ വികാരമല്ലേ ഈ നീലവണ്ടികൾ, അല്ലെ? അപ്പൊ ചുവപ്പും നീലയും കഴിഞ്ഞു. ഇനി റെയിൽവേ ട്രാക്കിൽ വേറെയും ചില കളറുകൾ വരാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയാം, പക്ഷെ അതിനു മുന്നേ പാട്ടിന്റെ സമയമാണ്. സ്റ്റേ ട്യൂൺ ടു സൂപ്പർ സോങ്സ് ഹിയർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ ഇപ്പോഴത്തെ യഥാർത്ഥ റോക്ക് സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വന്ദേ ഭാരത്. ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ആ ഒരു രാജകീയ ലുക്ക് കണ്ടിട്ടില്ലേ? നല്ല തിളങ്ങുന്ന വെള്ളയും നീലയും, അല്ലെങ്കിൽ ആ പുത്തൻ വെള്ളയും ഓറഞ്ചും കോമ്പിനേഷൻ. നമ്മുടെ രാജ്യത്ത് ഏറ്റവും വേഗതയേറിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഈ സെമി ഹൈ സ്പീഡ് ട്രെയിനിന്റെ കളർ കോഡ് തന്നെ ഒരു പ്രീമിയം ഫീലാണ്. വേഗതയുടെയും മോഡേൺ ലുക്കിന്റെയും ഒരു അതൊക്കെ തോന്നും നമുക്ക് ഈ വന്ദേ ഭാരതിന്റെ കളറുകൾ കാണുമ്പോൾ. ഇനി പാളത്തിലൂടെ പോകുമ്പോഴേ അപൂർവമായി മാത്രം കാണുന്ന മറ്റൊരു കളറാണ് പച്ച കളറ്. കടും പച്ച നിറത്തിലുള്ള കോച്ചുകൾ കണ്ടാൽ അത് നമ്മുടെ സ്വന്തം ഗരീബ് റഥ് ട്രെയിനുകളാണ് എന്ന് ഉറപ്പിച്ചോളൂ. കുറഞ്ഞ ചെലവിൽ AC യാത്ര ഒരുക്കുന്ന ഒരു ട്രെയിൻ. അതുമാത്രമല്ല, റെയിൽവേയിൽ പച്ച നിറം ഉപയോഗിക്കുന്നത് ഇക്കോ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ യാത്രക്കാരുമായി കൂടുതൽ സൗഹൃദത്തിലാണ് ഞങ്ങൾ എന്നൊരു പോസിറ്റിവിറ്റി സൂചന കൂടെ നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ചുവപ്പ്, നീല, വെള്ള, ഓറഞ്ച്, പച്ച, അങ്ങനെ ട്രെയിനുകളുടെ നിറങ്ങൾക്ക് പിന്നിലെ രഹസ്യങ്ങൾ കേട്ടിട്ട് എന്താ തോന്നുന്നത്? ഇനിയിപ്പോ വണ്ടി കാത്തി നിൽക്കുമ്പോ ബോറടിക്കില്ലല്ലോ, കളർ നോക്കി കാര്യങ്ങളൊക്കെ പ്രവചിക്കാലോ അല്ലേ?

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ പല നിറത്തിലുള്ള ട്രെയിനുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇത് കഴിഞ്ഞില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും, കഴിഞ്ഞിട്ടില്ല. യു ആർ ലിസണിങ് ടു കാലിഡോസ്കോപ്പ്, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. നമ്മുടെ ട്രാക്കിലെ ഒരു സ്പെഷ്യൽ കളറാണ് മഞ്ഞ. നമ്മളിൽ പലരും സ്ഥിരമായി യാത്ര ചെയ്യുന്ന നമ്മുടെ സ്വന്തം ജനശതാബ്ദി പോലെയുള്ള പ്രത്യേക സർവീസുകളിലാണ് ഈ ഒരു മഞ്ഞ നിറത്തിലുള്ളത്, അല്ലെങ്കിൽ മഞ്ഞയിൽ നീല കളർന്ന നിറം കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അതിൽ വെള്ള വരകൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെയാണ് ഈ ട്രെയിനും ട്രെയിനിന്റെ കളറിന്റെ പിന്നിലെ രഹസ്യങ്ങളും ഒക്കെ. ഇനി ഒരു ചെറിയ ചരിത്രം കൂടെ പറഞ്ഞിട്ട് ഞാനങ്ങ് പോവാവേ. ഇന്ത്യയിൽ ആദ്യകാലത്തെ നമ്മുടെ ട്രെയിനുകൾക്ക് മൊത്തത്തിൽ മെറൂൺ നിറമായിരുന്നു, പിന്നെ അത് നീലയായി, ഇപ്പോൾ ദാ ചുവപ്പും വെള്ളയും ഓറഞ്ചും ഒക്കെ ആയി. ട്രെയിനുകൾ അടിമുടി ഗ്ലാമറായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും വലിയ മാസ്റ്റർക്ക്. അടുത്ത തവണ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ട്രെയിൻ കോച്ചുകളുടെ ഏറ്റവും മുകളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അവിടെ മഞ്ഞ വരകൾ ഉണ്ടാവും, യെല്ലോ സ്ട്രൈപ്സ്. അത് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടേക്ക്, മഞ്ഞ വരകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഭിന്നശേഷിക്കാർക്കും രോഗികൾക്കുമുള്ള പ്രത്യേക കോച്ചാണ് എന്നാണ്. ഇനി അവിടെ മഞ്ഞയ്ക്ക് പകരം വെള്ള വരകളാണ്, വൈറ്റ് സ്ട്രൈപ്സ് ആണെങ്കിൽ ഉറപ്പിച്ചോ അത് നമ്മുടെ ജനറൽ കോച്ചാണ്. സീറ്റ് പിടിക്കാൻ ഓടുന്നവർക്ക് ഇതൊരു ഒന്നാന്തരം സൂചനയാണ് കേട്ടോ. അപ്പൊ മക്കളെ, ഇനി അടുത്ത തവണ വണ്ടി കയറാൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഫോണിൽ മാത്രം നോക്കിയിരിക്കാതെ ഈ നിറങ്ങളും വരകളും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ ഈ ട്രെയിനിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കും തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ഒരു സൂപ്പർ റെയിൽവേ ടിപ്സോടെ, റെയിൽവേ നോളജ് പകർന്നു തന്നുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ നിന്ന് ഞാൻ ദാ പോവാണ്. ടാറ്റാ, ബൈ ബൈ.

0: നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
4: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
7: ഹരിത ഭൂമി.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മധുരത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വേലിക്കലുകളിൽ തനിയെ വളർന്ന് പന്തലിച്ചിരുന്ന ഒരു ഫലം മറ്റൊന്നുമല്ല

ഈതപ്പഴം അഥവാ ആത്തച്ചക്ക. നാടൻ പഴങ്ങൾ പലതും വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോഴും ഒരല്പം ശ്രദ്ധ നൽകിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ വലിയ ആയാസമില്ലാതെ വളർത്തിയെടുക്കാവുന്ന ഒന്നാണ് ഇത്. വരണ്ട കാലാവസ്ഥയിലും മധുരമേറിയ പഴങ്ങൾ സമ്മാനിക്കുന്ന സീതപ്പഴത്തിൻ്റെ കൃഷിരീതികളെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൂടെയുണ്ട് ഞാൻ സുഗർ. സീതപ്പഴം വൈറ്റമിൻ സി, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് സീതപ്പഴം. ഇത് ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നുണ്ട്. വിളർച്ച മാറാനായിട്ട് ഉത്തമമായ ഈ പഴം ദഹന പ്രക്രിയ സുഗമമാക്കാനും ചർമ്മത്തിന് തിളക്കം നൽകാനും മികച്ചതാണ്. ചെറിയൊരു മരമായി വളരുന്ന സീതപ്പഴത്തിന്റെ ഇലകൾക്കും വിത്തുകൾക്കും വരെ ഔഷധ ഗുണങ്ങളുണ്ട്. ഇതിന്റെ ഇലകൾ അരച്ച് പുരട്ടുന്നത് ചർമ്മത്തിലെ അണുബാധകൾ മാറാനായിട്ട് നല്ലതാണ്. ഇലകളുടെ പ്രത്യേക ഗന്ധം കാരണം ആടുകളോ പശുക്കളോ ഇത് തിന്ന് നശിപ്പിക്കാറില്ല. അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഏത് കഠിനമായ വെയിലിനെയും വരൾച്ചയെയും പ്രതിരോധിക്കാനായിട്ട് ഈ മരത്തിന് പ്രത്യേക ശേഷിയുണ്ട്. ചരൽ നിറഞ്ഞ മണ്ണിലോ പാറക്കെട്ടുകൾക്കിടയിലോ പോലും ഇത് സുഖമായിട്ട് വളരും. നമ്മുടെ വീട്ടുവളപ്പില് അധികം ശ്രദ്ധ കിട്ടാത്ത ഒഴിഞ്ഞ കോണുകളിൽ നടാൻ പറ്റിയ ഏറ്റവും മികച്ച ഫലവൃക്ഷം കൂടിയാണ് സീതപ്പഴം. സീതപ്പഴത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മികച്ച ഇനങ്ങളെക്കുറിച്ചും തൈ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പറയാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സീതപ്പഴത്തിന് ഇന്ന് വൈവിധ്യമാർന്ന ഇനങ്ങൾ ലഭ്യമാണ്. വിപണിയിൽ നല്ല ഡിമാൻഡുള്ള ചുവന്ന നിറത്തിലുള്ള റെഡ് സിതാഫൽ, കായ്കൾക്ക് വലിയ വലുപ്പമുള്ള ബാലാനഗർ, വിത്തുകൾ വളരെ കുറവുള്ള അർക്കാസഹൻ എന്നിവയാണ് വീട്ടുമുറ്റത്തേക്ക് അനുയോജ്യമായ പ്രധാന ഇനങ്ങൾ. വിത്ത് ഭാഗിയുണ്ടാക്കുന്ന തൈകൾ കായ്ക്കാനായിട്ട് 3 മുതൽ 4 വർഷം വരെ സമയമെടുക്കും. എന്നാൽ നഴ്സറികളിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്തതോ ബഡ്ഡിംഗ് ചെയ്തതോ ആയിട്ടുള്ള തൈകൾ നട്ടുകഴിഞ്ഞാൽ 2ാം വർഷം മുതൽ തന്നെ നല്ല രീതിയിൽ വിളവ് ലഭിച്ചു തുടങ്ങും. തൈകൾ വാങ്ങുമ്പോൾ നല്ല കരുത്തുള്ളതും രോഗബാധയില്ലാത്തതുമായ ഗ്രാഫ്റ്റ് തൈകൾ നോക്കി തിരഞ്ഞെടുക്കണം. വീട്ടിലെ സ്ഥലപരിമിതി അനുസരിച്ച് ചട്ടിയിലോ ഡ്രമ്മിലോ പോലും വളർത്താൻ പറ്റിയ കുറ്റിച്ചെടി രൂപത്തിലുള്ള ഹൈബ്രിഡ് ഇനങ്ങളും ഇന്ന് വിപണിയിൽ സുലഭമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സീതപ്പഴത്തെക്കുറിച്ചാണ്. ഇനി നടീൽ രീതിയെക്കുറിച്ചറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടങ്ങളിലാണ് സീതപ്പഴം സമൃദ്ധമായിട്ട് വളരുക. വെള്ളം കെട്ടിനിൽക്കാത്ത നല്ല നിർവാർച്ചയുള്ള മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. തണലുള്ള സ്ഥലങ്ങളിൽ നട്ടാൽ മരം വളരുമെങ്കിലും കായ്ഫലം വളരെ കുറവായിരിക്കും. 2 അടി വീതിയും ആഴവുമുള്ള കുഴികളെടുത്ത് വേണം തൈകൾ നടാൻ. കുഴിയിലെ മേൽമണ്ണിൽ ചാണകപ്പൊടിയോ മണ്ണിലെ കമ്പോസ്റ്റോ അടിവളമായിട്ട് ചേർക്കാം. വേരുകൾക്ക് കരുത്ത് ലഭിക്കാനായിട്ട് അല്പം എല്ലുപൊടിയും ചിതൽ ശല്യം ഒഴിവാക്കാനായിട്ട് വേപ്പും പിണ്ണാക്കും ചേർക്കുന്നത് നല്ലതാണ്. മഴക്കാലത്തിന്റെ തുടക്കത്തിൽ, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ തൈകൾ നടുന്നതാണ് ഏറ്റവും ഉചിതം. ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിന് മുകളിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. നട്ടുകഴിഞ്ഞാൽ ചെടി കാറ്റിൽ ഉലയാതിരിക്കാനായിട്ട് ഒരു താങ് നൽകുന്നത് വേരുകൾ മണ്ണിൽ ഉറയ്ക്കാനായിട്ട് സഹായിക്കും. സീതപ്പഴത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നനയും പരിചരണവും എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സീതപ്പഴം വരൾച്ചയെ പ്രതിരോധിക്കുമെങ്കിലും പൂവിടുന്ന സമയത്തും കായ്കൾ പിടിക്കുന്ന സമയത്തും കൃത്യമായ നന ആവശ്യമാണ്. ഈ സമയങ്ങളിൽ മണ്ണിൽ അല്പം ഈർപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ കൊഴിഞ്ഞു പോകാനും കായ്കൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ പഴുത്ത് നശിക്കാനും സാധ്യതയുണ്ട്. വലിയ രീതിയിലുള്ള വളപ്രയോഗം ആവശ്യമില്ലാത്ത മരമാണ് സീതപ്പഴം. വർഷത്തിൽ രണ്ട് തവണ, അതായത് മഴക്കാലത്തിന് മുമ്പും ശേഷവും ചുവട്ടിൽ നിന്ന് അല്പം മാറ്റി തടമെടുത്ത് ജൈവവളങ്ങൾ നൽകാം. കിച്ചൻ വേസ്റ്റ് കമ്പോസ്റ്റും ഇതിന് മികച്ച ഒരു വളമാണ്. മരത്തിന്റെ ചുവട്ടിൽ എപ്പോഴും പുതയിടുന്നത് മണ്ണിലെ ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും. വിറകടുപ്പിലെ ചാരം തടത്തിൽ വിതറുന്നത് കായ്കൾക്ക് കൂടുതൽ മധുരവും വലുപ്പവും നൽകാനായിട്ട് സഹായിക്കുന്ന മികച്ചൊരു പൊട്ടാഷ് വളമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സീതപ്പഴത്തെ കുറിച്ചാണ്. ഇനി കൊമ്പ് ഗോതലിനെ കുറിച്ച് അറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സീതപ്പഴം മരം ഒരുപാട് ഉയരത്തിൽ വളരാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത്. കൈയെത്തുന്ന ഉയരത്തിൽ നിർത്തിയാൽ വിളവെടുപ്പ് എളുപ്പമായിരിക്കും. കൃത്യമായ പ്രൂണിംഗ് ചെയ്യുന്നത് വഴി മരത്തിനുള്ളിലേക്ക് വെളിച്ചവും വായുവും കടക്കുകയും അത് കായ്കളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യും. എല്ലാ വർഷവും വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെ ഉണങ്ങിയതും രോഗം ബാധിച്ചതുമായ ശിഖരങ്ങൾ വെട്ടിമാറ്റണം. പുതിയ മുളകൾ വരുന്നതോടെ അതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകും. ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിന് താഴെ നിന്ന് വരുന്ന മുളകൾ അപ്പപ്പോൾ തന്നെ നുള്ളിക്കളയണം. ചില സമയങ്ങളിൽ സീതപ്പഴത്തിൽ കൃത്രിമ പരാഗണം നടത്തുന്നത് കായ്പിടുത്തം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. രാവിലെ സമയങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ പരാഗരേണുക്കൾ ബ്രഷ് ഉപയോഗിച്ച് പെൺപൂക്കളിലേക്ക് മാറ്റുന്നത് വഴി കൂടുതൽ പഴങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യാം. കേട്ടുകൊണ്ടിരിക്കുന്നത് സീതപ്പഴത്തെക്കുറിച്ച് പറയുന്ന ഹരിതഭൂമിയാണ്. ഇനി കീടനിയന്ത്രണത്തെക്കുറിച്ച് അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സീതപ്പഴത്തെ ബാധിക്കുന്ന പ്രധാന വില്ലൻ ഏതാണെന്നറിയോ? വെള്ളീച്ചകളും മീലിബഗുകളുമാണ്. അതായത് വെള്ളപ്പൂപ്പലാണ്. ഇവ കായ്കളുടെയും ഇലകളുടെയും നീരൂറ്റി കുടിച്ച് പഴങ്ങളെ നശിപ്പിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഇവയെ ശ്രദ്ധിച്ചില്ല എങ്കിൽ പഴങ്ങൾ കറുത്തുണങ്ങി പോകാനായിട്ട് കാരണമാകും. വേപ്പെണ്ണ സോപ്പ് മിശ്രിതം ഇലകളിലും കായ്കളിലും സ്പ്രേ ചെയ്യുന്നത് ഇത്തരം കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. കായ്കൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ തണൽ വലകൾ കൊണ്ടോ സുതാര്യമായ കവറുകൾ കൊണ്ടോ മൂടി സംരക്ഷിക്കുന്നത് പക്ഷികളുടെയും അണ്ണാന്റെയും ആക്രമണത്തിൽ നിന്ന് പഴങ്ങളെ രക്ഷിക്കും. ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് വേരുചീൽ രോഗത്തിന് കാരണമാകും. സ്യൂഡോമോണസ് ലൈനി മാസത്തിൽ ഒരിക്കൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ചെടിയുടെ പ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യും. തോട്ടം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നത് രോഗങ്ങൾ പടരുന്നത് തടയും. സീതപ്പഴത്തെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വിളവെടുപ്പിനെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കായ്കളുടെ പുറംതൊലിയിലെ കണ്ണുകൾ അകന്ന് പച്ച നിറം മാറി നേരിയ മഞ്ഞയോ വെള്ളയോ നിറം പടരുന്നതാണ് സീതപ്പഴം വിളവെടുക്കാനായിട്ട് പാകമായതിന്റെ ലക്ഷണം. ഈ സമയത്ത് പറിച്ചെടുക്കുന്ന പഴങ്ങൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഈസി ആയിട്ട് പഴുത്ത് കിട്ടും. മരത്തിൽ കിടന്ന് തന്നെ പഴം പഴുക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ പക്ഷികളും അണ്ണാനും അവ കൊത്തി നശിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. കായ്കൾ പറിച്ചെടുക്കുമ്പോൾ ഞെട്ടോടുകൂടി തന്നെ മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് പഴങ്ങൾ കൂടുതൽ ദിവസം കേടുകൂടാതിരിക്കാനായിട്ട് സഹായിക്കും. പറിച്ചെടുത്ത കായ്കൾ പരുത്തി തുണിയിലോ വൈക്കോലിലോ പൊതിഞ്ഞു വെക്കുന്നത് വേഗത്തിൽ പഴുക്കാനായിട്ട് സഹായിക്കും. പഴുത്ത പഴങ്ങൾ അധിക ദിവസം സൂക്ഷിച്ചു വെക്കാനായിട്ട് കഴിയില്ല എന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കണം. ഐസ്ക്രീമുകൾ, ഷേക്കുകൾ എന്നിവ ഉണ്ടാക്കാനായിട്ട് ഇതിന്റെ പൾപ്പ് മികച്ചതാണ്. സീതപ്പഴത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വലിയ പരിചരണമോ സാമ്പത്തിക ചെലവോ ഇല്ലാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്താൻ കഴിയുന്ന ഒന്നാണ് സീതപ്പഴം എന്ന് മനസ്സിലായില്ലേ? വിപണിയിൽ നിന്ന് വാങ്ങുന്ന രാസവസ്തുക്കൾ അടിച്ചിട്ടുള്ള പഴങ്ങൾക്ക് പകരം സ്വന്തം പറമ്പിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഒരു സീതപ്പഴത്തിന്റെ മധുരവും ഗുണവും അത് വേറെ തന്നെയാണ്. പുതിയ തലമുറയ്ക്ക് ഇത്തരം നാടൻ പഴങ്ങളുടെ രുചി പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ് അല്ലേ? ഒരല്പം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ കുട്ടികൾക്ക് പോലും സന്തോഷത്തോടെ പരിപാലിക്കാൻ കഴിയുന്ന ഒരു മരമാണ് ഇത്. ടെറസിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ ഡ്രമ്മുകളിലും ഇത് പരീക്ഷിക്കാം. സീതപ്പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത്. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും ഹരിതഭൂമിയിലൂടെ ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4 കേട്ടു.

0: ശതമാനം 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് എതിർവശം കൊഴിഞ്ഞാമ്പാറ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045-7 അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: +2 കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
5: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
6: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
5: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: കാഴ്ചപ്പാട്. ഇവിടെ മൊത്തം കാറ്റ്.
1: മെയ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച, യെസ്, മെയ് മാസം 29-ാം തീയതി, കൃത്യം ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റായി പാട്ട് വെച്ച് കൊടുക്കുന്ന പരിപാടി. ലിസ്ണേഴ്സ് റിക്വസ്റ്റ് ചെയ്യുന്നു, ഞാൻ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നു. അതാണ് ഇൻസ്റ്റന്റ് പാട്ടിന്റെ പ്രത്യേകത. എല്ലാവർക്കും അറിയാം എങ്കിൽ കൂടെയും ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്പർ 8281509000 ആണ്. 82-81-50-90-00 ആണ് നമ്പർ. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചും മെസ്സേജ് അയച്ചും പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം. ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ 2 മണിക്കൂർ നേരം ഞാനിവിടെ കാണും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനായിട്ട്. ആദ്യത്തെ പാട്ട് മാത്രമാണ് എൻ്റെ ചോയ്സ്, ബാക്കിയെല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള

പാർട്ടികളൊക്കെ മെസ്സേജ് ത്രൂ ഓർ കോൾ ത്രൂ നിങ്ങൾക്ക് ചോദിക്കാം. ആ പാട്ടൊക്കെ ഞാനിങ്ങനെ തപ്പി കണ്ടുപിടിച്ച് നിങ്ങളുടെ കാതോരം എത്തിക്കുന്നതായിരിക്കും. ഈ ഡിജിറ്റൽ ലോകമൊക്കെ ഇത്രയധികം വളർന്നിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിലും റേഡിയോയിലൂടെ പാട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ച് പെട്ടെന്ന് വിളിച്ച് പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്താൽ ഇപ്പോൾ തന്നെ കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ എടുക്കാനായിട്ട് പറ്റില്ല, ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോയതിന് ശേഷം കോൾസൊക്കെ എടുക്കുന്നതായിരിക്കും. പിന്നെ പാട്ട് ആവശ്യപ്പെടുമ്പോൾ ഒരുപാട് പഴയ പാട്ടുകൾ ആവശ്യപ്പെടാതെ പുതിയ പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, വെറൈറ്റി പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കേൾക്കുന്നവർക്കും എനിക്കും എല്ലാവർക്കും സന്തോഷമാവും. പാട്ട് മെസ്സേജ് ത്രൂ ആണ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പേര് വയ്ക്കാനും ഒപ്പം തന്നെ പാട്ട് ഏത് ചിത്രത്തിലേതാണെന്ന് വെക്കാനും പാട്ടിൻ്റെ ആദ്യത്തെ വരി, കേട്ടോ, ആദ്യത്തെ വരി ഉൾപ്പെടുത്താനും ശ്രമിക്കുക. പലരും പാട്ട് ആദ്യത്തെ വരി പറയും, അത് ഏതെങ്കിലും ചിത്രമായിരിക്കും പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന സിനിമയിലായിരിക്കില്ല ആ ഒരു പാട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോഴൊക്കെ പാട്ട് ഏതാണ് സിനിമ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അധികം പ്രയാസമൊന്നും ഇല്ല. അത്രയും ഡിജിറ്റലി അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ലിസണേഴ്സ്, 8815090000 എന്ന നമ്പറിലേക്ക് വിളിക്കൂ, വാട്സപ്പ് ചെയ്യൂ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ, ഒപ്പം നിങ്ങളുടെ പേരും. അതെല്ലാം ഓൺ ദ സ്പോട്ടിൽ ഞാൻ പ്ലേ ചെയ്യേണ്ടതായിരിക്കും. ഒരുമിച്ച് ഞാൻ പ്ലേ ചെയ്യില്ല, ഓരോരോ പാട്ടുകളായിട്ട് പ്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി കാലതാമസം ഉണ്ടാകും, എങ്കിലും ഞാൻ മാക്സിമം പാട്ടൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയക്കുക, പെട്ടെന്ന് വിളിക്കുക, പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യുക. സമയം 12 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആകുന്നു. നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോവാം. ഷാജഹാൻ എന്ന തമിഴ് ചിത്രത്തിലെ നല്ലൊരു പാട്ടാണ്, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പണ്ടൊക്കെ, കേട്ടോ, ഇപ്പോഴല്ല, പണ്ടൊക്കെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന പാടിക്കൂട്ട് നടന്നിരുന്ന ഒരു പാട്ടായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ ഒരു 7-8 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത്, ഒരു ടീനേജിലൊക്കെ കടക്കുന്ന സമയത്ത് പാടിക്കൊണ്ട് നടന്നൊരു പാട്ടാണിത്. വിജയ് സോങ്സ്, വിൻറ്റേജ് വിജയ് സോങ്സിന് ഒരുപാട് ആരാധകരുണ്ടല്ലോ. അങ്ങനെ ഒരു തട്ടുപൊളുപ്പൻ പാട്ടാണ് ഈ ഒരു ഗാനം. വിജയും മീനയുമാണ് ഈ ഒരു പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത്. മീന ഗസ്റ്റ് റോളിൽ വന്നിട്ടുള്ള സിനിമ കൂടിയാണ്, ഗസ്റ്റ് റോളല്ല, ഒരു പാട്ടിന് വേണ്ടി മാത്രം വന്നിട്ടുള്ള സിനിമ കൂടിയാണ് ഷാജഹാൻ. നമുക്ക് എന്തായാലും ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കോട് കൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കാം. ആ പാട്ടിന് ശേഷം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഓരോന്നായിട്ട് 1 by 1 നിങ്ങളുടെ കാതോരം എത്തുന്നതായിരിക്കും. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നു, എൻജോയ് ചെയ്തോളൂ.

0: ഒറ്റപ്പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
1: അങ്ങനെ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. കുറേ അധികം പേരിങ്ങനെ വിളിച്ചിരുന്നു. ഞാൻ തുടക്കം ഇൻട്രോ പറയുന്ന സമയത്ത് ഒരുപാട് പേരിങ്ങനെ വിളിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് മാധവൻ ചേട്ടന്റെ കോളാണ്. നമുക്ക് സംസാരിക്കാം. ഹലോ മാധവൻ ചേട്ടാ.
2: ഹലോ സുനിൽ മാനെ, ഞാൻ അപ്പൂര് മാധവൻ.
1: ആ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ? വീണുടഞ്ഞു എന്ന പാട്ട് അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും വെച്ചുതരാം കേട്ടോ. ഒരുപാട് സന്തോഷം. സൂര്യഗിരിയിടം വീണുടഞ്ഞു എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദേവാസുരം എന്ന ചിത്രത്തിലെ പാട്ടാണ്. എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള അതിമനോഹരമായ ഒരു ഗാനം ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് പാലക്കാട് നിന്നും ഡെയ്സി ചേച്ചിയാണ്. ഡെയ്സിയാണ് തെങ്കാശിപ്പെടണം മൂവിയിൽ എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി എന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ടും എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. രണ്ട് പാട്ടുകളും കിടിലം പാട്ടുകളാണ്. നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ശരിക്കും സിനിമയിലെ വേർഷനിലെ പാട്ടിലെ അവസാനം എം ജി ശ്രീകുമാർ ഇങ്ങനെ എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി എന്നൊരു അടഞ്ഞ ശബ്ദത്തിൽ ഇങ്ങനെ പാടി വരുന്നുണ്ട്. അത് കേൾക്കാൻ വല്ലാത്തൊരു സുഖമാണ്. പക്ഷേ കാസറ്റിലുള്ള വേർഷനിൽ അതില്ല, എം ജി ശ്രീകുമാറിന്റെ വേർഷനില്ല. അത് നമ്മൾ സിനിമയിൽ മാത്രം കാണുന്ന ഒരു വേർഷനാണ് കേട്ടോ. എം ജി ശ്രീകുമാറിന്റെ ആ ഒരു കുറച്ച് വരികൾ മാത്രമേ ഉള്ളൂ, അവസാനം കുറച്ച് വരികൾ മാത്രമേ ഉള്ളൂ. സുരേഷ് ഗോപി പാടുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, അതിൽ എം ജി ശ്രീകുമാറാണ് മനോഹരമായി പാടിയിരിക്കുന്നത്. അത് കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ കാസറ്റിലില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അത് മിസ്സായി പോവാറുണ്ട് പ്ലേ ചെയ്യുന്ന സമയത്ത്. ഇനി ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള ആ ഒരു വേർഷൻ കൂടെ ഞാൻ കേൾപ്പിക്കാം കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? ഗിരിജ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
2: ആദ്യമായിട്ടാണ്
1: വിളിക്കുന്നത് അല്ലേ. എന്താ ചെയ്യുന്നത് ഗിരിജ ചേച്ചി?
2: ടൈലറിംഗ്
1: ആണ്. ഒറ്റയ്ക്കാണോ അതോ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ കൂടെ?
2: കൂട്ടത്തിൽ എല്ലാവരും കൂടി വർക്ക് ചെയ്യുന്നതാണ്.
1: ഒരുപാട് പേരുടെ കൂടെ ജോലി ചെയ്യുന്നത്? എത്ര പേരുണ്ട് അവിടെ? അഞ്ചാറ് പേരുണ്ട് അല്ലേ. എന്തൊക്കെയാ തയ്ക്കുന്നത്?
2: നൈറ്റി, ഓരോരോ മോഡലുകളാണ്.
1: ഓരോ മോഡലുകളാണ് അല്ലേ. ഇങ്ങനെ അടുത്തുള്ള ആളുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനെ കൊണ്ട് തരാറുണ്ടോ? ഷേപ്പ് ആക്കാനെ കൊണ്ട് തരാറുണ്ടോ? അങ്ങനെയാണല്ലേ. എത്ര ഡ്യൂട്ടി സമയം എങ്ങനെ? രാവിലെ എത്ര മണിക്ക് വരും?
2: ഡ്യൂട്ടി സമയം 9 മണിക്ക് വരും, 6 മണിക്ക് പോകും.
1: 6 മണിക്ക് പോകും. അപ്പോ 9 മണിക്കൂർ വർക്ക് ചെയ്യണോ അല്ലേ?
2: അതെ അതെ.
1: ഓക്കെ, അപ്പോ അതിന്റെ കൂടെ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് പാട്ടൊക്കെ കേൾക്കുന്നത്?
2: അതെ അതെ, ഞങ്ങൾ ഇവിടെ എല്ലാവരും പാട്ട് കേൾക്കാറുണ്ട്.
1: എപ്പോഴും കേൾക്കാറുണ്ട്. മുതലാളി പ്രശ്നം ഉണ്ടാക്കുവോ പാട്ട് കേട്ട് കഴിഞ്ഞാ? മുതലാളി പ്രശ്നം ഉണ്ടാക്കുവോ പാട്ട് കേട്ട് കഴിഞ്ഞാൽ?
2: ഇല്ല,
1: പ്രശ്നമൊന്നുമില്ല അല്ലേ. ഓക്കെ ഓക്കെ, അങ്ങനെ വേണം. നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യണോ അല്ലേ. ഓക്കെ, അപ്പൊ ചേച്ചി ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? തെന്മലയോരം കണ്ടേ. ഓക്കെ, ഇത് ആർക്കൊക്കെയാണ് ഡെഡിക്കേഷൻ? പറഞ്ഞു പറഞ്ഞു.
2: ദീപക്കിന്, ഗീത, അരുണ്.
1: ഓക്കെ, ഇവരെല്ലാരും കൂടെ ജോലി ചെയ്യുന്നവരാണോ?
2: എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്ന.
1: അപ്പൊ എല്ലാരോടും അന്വേഷണം അറിയിക്കണേ.
2: എല്ലാവരോടും അന്വേഷണം അറിയിക്കണം.
1: ഓക്കെ, അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ വിളിക്കണം പാട്ട് ആവശ്യപ്പെടാനായിട്ട്.
2: ഓക്കെ,
1: താങ്ക് യു ഗിരിജ ചേച്ചി, ഒരുപാട് സന്തോഷം. വിളിച്ചത് കൊടുവായൂരിൽ നിന്നും ഗിരിജ ചേച്ചിയാണ്. ഗിരിജ ചേച്ചി ആവശ്യപ്പെട്ട പാട്ട് കേട്ടല്ലോ, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. തങ്കത്തോണി തെന്മലയോരം കണ്ടേ ആ ഒരു പാട്ട് വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. ധനുഷാണ് പാലക്കാട് നിന്നും ചോദിച്ചിരിക്കുന്ന പാട്ട്. കാന്താര എന്ന ചിത്രത്തിലെ വരാഹ രൂപം എന്ന പാട്ടാണ് കേട്ടോ. ഇന്നത്തെ പാട്ടുകളൊക്കെ സൂപ്പർ ആണല്ലോ, അടിപൊളി പാട്ടുകൾ. എല്ലാം എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ്. താങ്ക് യു സോ മച്ച് കേട്ടോ. ഇനി അങ്ങോട്ടും അങ്ങനെ ആവട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത രണ്ട് പാട്ടുകൾ കേൾക്കാം. പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾക്ക് ശേഷം നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വളർച്ചയും വികസനവും ഉറപ്പാക്കുമെന്ന് UDF ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ. UDF ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ കണ്ടത് നയരാഹിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാജ്യത്ത് ബിസിനസ് അന്തരീക്ഷവും ആഗോള നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങളും കൈവന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയിലും താഴെയായിരിക്കും മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പുതിയ UDF ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം നിയമസഭയിൽ പൂർത്തിയായി. പുതിയുഗ കേരളത്തിന് പരിശ്രമിക്കുമെന്നും സംസ്ഥാനത്തിന്റെ വളർച്ചയും വികസനവും ഉറപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ പറഞ്ഞു. അഴിമതിരഹിത ഭരണമാണ് ലക്ഷ്യമാക്കുന്നത്. മാനുഷികതയിലൂന്നിയ വികസന സമീപനത്തോടെ സമഗ്ര മേഖലയിലും വളർച്ചയുടെ പാത തുറക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സാമ്പത്തിക മേഖല കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നതെന്നും തൊഴിലില്ലായ്മ നിരക്കിൽ ആശങ്കയുണ്ടെന്നും ഗവർണർ അറിയിച്ചു. സംസ്ഥാനത്തെ നിക്ഷേപ സൌഹൃദമാക്കുമെന്നും ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നും നയപ്രഖ്യാപനം പറയുന്നു. ടെസ്റ്റ് റിപ്പോർട്ട്.
1: KSRTCയിലെ സൌജന്യ യാത്ര ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് ഗവർണർ അറിയിച്ചു. അഴിമതിയും അധിക ചെലവും ഇല്ലാതാക്കി ഉദ്യോഗസ്ഥ തലം കാര്യക്ഷമമാക്കും. ഭരണത്തിന് സുതാര്യതയും വേഗവും ഉറപ്പുവരുത്തും. ജനവിധി വിനയത്തോടെ സ്വീകരിച്ച് കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്ന ഗവൺമെന്റായിരിക്കും UDFന്റേതെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. നെല്ല്, റബ്ബർ, നാളികേര കർഷകർക്ക് അർഹമായ പരിഗണന നൽകുമെന്നും നയപ്രഖ്യാപന പ്രസംഗം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ കാർഷിക വരുമാനം ഉയർത്തും. വനിതാ കർഷക കൺസോർഷ്യം സ്ഥാപിക്കാനും യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകാനും ഉദ്ദേശിക്കുന്നതായും ഗവർണർ പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ധനസഹായം. ഷൂട്ടിംഗിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്നും തിയേറ്ററുകൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ അറിയിച്ചു. മലയാള സിനിമയെ ആഗോളതലത്തിലേക്ക് ഉയർത്താനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ചലച്ചിത്രമേളകൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ഗവർണർ അറിയിച്ചു. സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തി ആഗോള തീർത്ഥാടന ടൂറിസം വ്യാപിപ്പിക്കുമെന്നും സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുമെന്നും സഹകരണ സംഘങ്ങളിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും ഗവർണർ അറിയിച്ചു. എല്ലാ ജില്ലകളിലും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കരണത്തിന് ഗവൺമെന്റ് നയങ്ങൾ ആവിഷ്കരിക്കുമെന്നും AI അധിഷ്ഠിത മീഡിയ സിറ്റി സംസ്ഥാനത്ത് സ്ഥാപിക്കുമെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ പറഞ്ഞു. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പുകളിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരുമെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ പിന്നീട് June 1, 2, 3 തീയതികളിൽ നന്ദി പ്രമേയം ചർച്ച ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് June 1 നടത്തും.
0: വഖഫ് ഭൂമി നവീകരണം, ഭൂനിയമ പരിഷ്കരണം, സഹകരണ മേഖല ശാക്തീകരണം, ലഹരി വ്യാപനം തടയാൻ ഓപ്പറേഷൻ തൂഫാൻ, നാലുവരിപ്പാതകളുടെ എണ്ണവും വികസനവും ഉൾപ്പെടെ നയങ്ങൾ നടപ്പാക്കും. UDF ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ കണ്ടത് നയരാഹിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചുപോകുന്നതാണ് നയപ്രഖ്യാപനമെന്നും പിണറായി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളിൽ നയപ്രഖ്യാപനം മൌനം പാലിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കിഫ്ബി, കുടുംബശ്രീ എന്നിവയെപ്പറ്റി ഒരു പരാമർശവുമില്ല. പുതിയുഗയാത്രയെന്ന UDFന്റെ അവകാശം ലക്ഷ്യത്തിലെത്തിക്കുന്ന റൂട്ട് മാപ്പ് നയപ്രഖ്യാപനത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വൈകിട്ട് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലജുവിന്റെ നേതൃത്വത്തിൽ നന്ദാവനത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ദാവൻകരയിലെ BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി സന്ദർശിക്കും. മറ്റന്നാൾ വൈകിട്ട് കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്തെ ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ കൈമാറി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, UP, ഗുജറാത്ത്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ഇന്ത്യയിലേക്ക് പെട്രോളിയവുമായി ഒരു എണ്ണ ടാങ്കർ കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നതായി അധികൃതർ അറിയിച്ചു. അടുത്ത മാസം 3 കപ്പൽ വിശാഖപട്ടണത്ത് എത്തും. മെയ് 21 കപ്പൽ ഷാർജയിൽ നിന്നും പുറപ്പെട്ടത്. 24 മണിക്കൂറിനുള്ളിൽ 23 വാണിജ്യ കപ്പലുകൾക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഹോർമൂസ് കടലിടുക്കിലൂടെ പോകാൻ അനുമതി നൽകിയതായി ഇറാൻ വാർത്താ ഏജൻസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ബിസിനസ് അന്തരീക്ഷവും ആഗോള നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങളും കൈവന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യ അമേരിക്ക സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറവുമായി സഹകരിച്ച് ന്യൂയോർക്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പീയൂഷ് ഗോയൽ.

0: മന്ത്രി ചൌധരി ചരൺ സിംഗിന്റെ ചരമവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കർഷകർക്കായി അക്ഷീണം പ്രവർത്തിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ചരൺ സിംഗ് എന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കർണാടകയിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടിയിൽ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ച സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ആവശ്യപ്രകാരം ന്യൂഡൽഹിയിലെത്തി. നേതൃത്വവുമായി ചർച്ചയ്ക്ക് ശേഷം മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടായേക്കും. ഇന്നലെയാണ് ഗവർണറുടെ ഓഫീസിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് സമർപ്പിച്ചത്. ഗവർണർ യാത്രയിൽ ആയതിനാൽ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-301-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലോ ഇന്നുകൂടി സമർപ്പിക്കാം. ജൂൺ മുതൽ സെപ്തംബർ വരെ രാജ്യത്ത് സാധാരണയിലും താഴെയായിരിക്കും മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ ശരാശരി മഴ 90% ഭൌമശാസ്ത്ര മന്ത്രാലയ സെക്രട്ടറി എം രവിചന്ദ്രനും കേന്ദ്ര കാലാവസ്ഥാ ഡയറക്ടർ ജനറൽ ഡോ മൃത്യുഞ്ജയ് മഹാപത്രയും ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞുജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിലുണ്ടായ ആക്രമണത്തെ മുൻമന്ത്രി വി ശിവൻകുട്ടി ന്യായീകരിച്ചു. ശക്തമായ പ്രതിഷേധം വകവയ്ക്കാതെ രണ്ടു വാഹനങ്ങൾ ജനക്കൂട്ടത്തിന് നേരെ കൊണ്ടുവന്നതാണ് സംഘർഷത്തിന് കാരണമായത്. നിയമപരമായ നടപടികൾ കോടതി തീരുമാനിക്കട്ടെയെന്നും ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതി കാലഹരണപ്പെട്ടെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിർഭാഗ്യകരമാണ്. ശാസ്ത്രീയ പാഠ്യപദ്ധതി പരിഷ്കരണത്തെ മുഖ്യമന്ത്രി അധിക്ഷേപിക്കുന്നത് ഗുണകരമായ കാര്യമല്ലെന്നും എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നും ശിവൻകുട്ടി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് ഭൂജല വകുപ്പിന്റെ കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനമാരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകുക. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിൽ വൈകിട്ട് 7:30 മത്സരം. കഴിഞ്ഞ ദിവസം എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. ഇന്ന് വിജയിക്കുന്ന ടീം മറ്റന്നാൾ അഹമ്മദാബാദിലെ ഫൈനൽ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും. ജൂൺ 6 കണ്ണൂരിൽ ആരംഭിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി മെഡൽ ലോഞ്ചിംഗ് കണ്ണൂർ പ്രസ് ക്ലബ് ഹാളിൽ പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്തു. കായിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി അനീഷ് ഏറ്റുവാങ്ങി. കണ്ണൂർ വി കെ കൃഷ്ണ മേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാ ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളും കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 500+ പേർ പങ്കെടുക്കും. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉച്ചയ്ക്ക് ശേഷം മോക്ഡ്രിൽ നടത്തും. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഭീകരാക്രമണം നേരിടാൻ മോക്ഡ്രിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്നെത്തുന്ന 60 NSG കമാൻഡോകളാണ് പമ്പയിലും സന്നിധാനത്തും മോക്ഡ്രിൽ നടത്തുക. സംസ്ഥാനത്തിന്റെ വളർച്ചയും വികസനവും ഉറപ്പാക്കുമെന്ന യുഡിഎഫ് ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ. യുഡിഎഫ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ കണ്ടത് നൈരാഹിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാജ്യത്ത് ബിസിനസ് അന്തരീക്ഷവും ആഗോള നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങളും കൈവന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയിലും താഴെയായിരിക്കും മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
4: 12 മണി കഴിഞ്ഞ് 41 മിനിറ്റാണ് സമയം. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആകാശവാണി വാർത്തകളെല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോ നമുക്ക് അടുത്ത രണ്ട് പാട്ടുകൾക്കുള്ള നേരമായിട്ടുണ്ട്. ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് മെഹിക കുട്ടിയാണ് കേട്ടോ. കുഞ്ഞുകുട്ടിയാണ് കുറെ നേരമായി വിളിച്ച് ചോദിച്ചിട്ട് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. വേടന്റെ പാട്ടാണ്, മോണലോവാ പാട്ടാണ്, രാരി രാരി രോ ആ ഒരു ഗാനമാണ് വേണം പറഞ്ഞിരിക്കുന്നത്. ആ പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാട്ട് വരുന്നത് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാജ്വൽ റിക്വസ്റ്റ് ചെയ്ത ഗാനമാണ് മേൽപ്പറമ്പ് നിന്നും. രാവിൽ വീണാനാദം എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാട്ട്.
1: ജാജ്വൽ റിക്വസ്റ്റ് ചെയ്ത പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കുന്നു. സിന്ദൂരരേഖ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനമായിരുന്നു അത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം. അതിലെ ഫസ്റ്റ് കോളറല്ല, ആദ്യത്തെ പാട്ട് ചോദിക്കാനായിട്ട് കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? സുമി, സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിട്ടിരിക്കുന്നു.
1: ഇന്നേത് പാട്ടാ കേക്കണ്ടേ?
2: എനിക്ക് ദൈവത്തിന്റെ മകൻ എന്ന സിനിമയിലെ
1: താലിക്ക് പൊന്നെ എന്ന പാട്ടാണല്ലേ. ഓക്കെ, താങ്ക് യു കേട്ടോ, പാട്ട് വെച്ചുതരാവേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് സുമിയായിരുന്നു. പാലക്കാട് നിന്ന് ദൈവത്തിന്റെ മകൻ എന്ന ജയറാം ചിത്രത്തിലെ ഒരു നല്ല പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു രാധാകൃഷ്ണൻ പാലക്കാട് നിന്നും. സഗുണി എന്ന തമിഴ് മൂവിയിൽ മനസ്സെല്ലാം മഴയെ എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
1: വെൽക്കം ബാക്ക്. നല്ല രണ്ട് പാട്ടുകളെല്ലാം കേട്ടുകഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ ഒരു മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലെ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശശികല ചേച്ചിയാണ്. പാലക്കാട് നിന്നും രാസക്കുട്ടി എന്ന മൂവിയിലെ അടിനാൻ പുടിച്ച കിളി എന്ന് തുടങ്ങുന്ന ഒരു തമിഴ് പാട്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു തമിഴ് പാട്ട് തന്നെ കേൾക്കാം കേട്ടോ. പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. ബീന ചേച്ചിയാണ് പാലക്കാട് നിന്നും. റോജ എന്ന സിനിമയിലെ പുതുവെള്ളൈ മഴയെന്ന് തുടങ്ങുന്ന ഗാനമാണ്. അപ്പോൾ ആ രണ്ട് തമിഴ് ട്രാക്ക് നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്.
1: ഇൻസ്റ്റന്റ് പാട്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് സുനിലിനൊപ്പം. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം. ഒരു ഹിന്ദി പാട്ടാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഷറഫു വാണിയെങ്കിലും ആണ്, ഹേ ജവാനി ഹേ ദിവാനി എന്ന ചിത്രത്തിലെ കാബിറ എന്നൊരു പാട്ടാണ് കേട്ടോ. ഈ പാട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നു, വേറെ ആരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ഗാനം വരുന്നു. അടുത്ത പാട്ട്, അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സത്യഭാമ അമ്മയാണ് ചിറ്റൂരിൽ നിന്നും. നമസ്കാരം അഹല്യ, ആറാട്ടുകടവിങ്കൽ അരക്കൊപ്പം വെള്ളത്തിൽ എന്ന പാട്ട് എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു മനോഹര ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: വല്ലാത്തൊരു ഭംഗിയാണ് കേൾക്കാൻ, വല്ലാത്തൊരു മാസ്മരികതയാണ് ആ ഒരു പാട്ട് കേൾക്കാനായിട്ട്. മനോഹരമായ ഒരു ഗാനമൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇതാരാണ്?
2: നാഗരാജാണ്.
1: നാഗരാജ് ഏട്ടാ, പറയൂ, ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? മനസ്സ് മയങ്ങും എന്ന പാട്ടാണല്ലേ. ഓക്കെ, തീർച്ചയായിട്ടും വെച്ചിരാം കേട്ടോ. വീണ്ടും വിളിക്കണേ. പറയൂ, ആർക്കാണ്?
2: എന്റെ അനിയൻ കമൽ, ഉമാമഹേശ്വരി.
1: കമലിനും ഉമാമഹേശ്വരിക്കും അല്ലേ. ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. കമലിനും ഉമാമഹേശ്വരിക്കുമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട്, പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണ് നോക്കട്ടെ. വിജയകുമാരി ചേച്ചിയാണ് കേട്ടോ. വിജയകുമാരി ചേച്ചി ചോദിച്ചിരിക്കുന്ന ഗാനം, ചിന്നത്തമ്പി എന്ന ചിത്രത്തിൽ കുയിലപ്പിടിച്ച് കൂട്ടിലടച്ച് എന്ന് തുടങ്ങുന്ന നല്ലൊരു പാട്ടാണ്. ഇപ്പൊ 2 തമിഴ് പാട്ടുകളാണ് നിങ്ങളുടെ കാതോരം എത്താൻ പോകുന്നത്. എൻജോയ് ചെയ്തോളൂ.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: ചിന്നത്തമ്പി എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ടു കഴിഞ്ഞു. വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത 2 പാട്ടുകളിലെ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സൂനിയാണ്. സൂനി ചോദിച്ചിരിക്കുന്ന ഗാനം റഞ്ച എന്ന ഒരു ഹിന്ദി ട്രാക്കാണ് കേട്ടോ. ആ ഒരു പാട്ട് വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് അശ്വജിത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ എൻ പൂവേ പൊൻ പൂവേ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു ഗാനം, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഈ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു പാട്ടിനോട് എന്തോ ഒരു ഇഷ്ടം കൂടുതലാണ് എനിക്ക്. 2 പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: ജാനകിയമ്മ പാടിയിട്ടുള്ള നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാട്ടുകളിലെ ആദ്യത്തെ പാട്ട് ആദർശാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന ഗാനം ഓ അണ്ടവാമ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. പി എം ജിയിൽ പഠിക്കുന്ന ആദർശാണ് കേട്ടോ. ആ പി എം ജി എന്ന് കൊടുത്തിട്ടുണ്ട് കൂടെ മെസ്സേജിൽ. അപ്പം തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ജോസ് മാഷാണ് കണ്ണാടിയിൽ നിന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓലഞ്ഞാലി കുരുവി എന്ന് തുടങ്ങുന്ന നല്ലൊരു ഗാനമാണ്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.
2: മംഗളം സീനു പാട്ടി അന്റേ ഇന്റെ മേഗാനേ സൂട്ട വീതി മൊതടുത്തൂരേ ഒക സ്മഗ്ലർലേന്റേ പോലീസുലു പൊളിറ്റീഷ്യൻലു അന്ദ്രു വച്ചിണ്ടാരു പാട്ടിക്ക് అన్ని కోట్ల సరుకు కాపాడేసరికే పుష్ప ఒక్కతూరిగా హీరో అయిపోయినాడు. మంగళన్ సీనే స్వయంగా తీసుకెళ్లే ఎంపీ గారికి పరిచయం చేసి ఉండడు.

0: ഉണ്ട് വൈകുന്നേരം. ആ പന്ത് എവിടെ?
1: ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
0: എന്തിനാ?
1: വെറുതെ.
0: ഞാൻ പോട്ടെ.
1: അതെ, രമേശൻ സയൻസ് എക്സിബിഷന് പേര് കൊടുത്തിട്ടുണ്ടോ?
0: ഉണ്ട്.
1: എന്റെ മാമ എനിക്കൊരു ചാർട്ട് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. രമേശനോ?
0: ഞാനൊരു സൂത്രം ഉണ്ടാക്കുന്നുണ്ട്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
1: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോ സമയം 1 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഏറെക്കുറെ വൈൻഡ് ചെയ്യാനായിട്ടുണ്ട് ഇൻസ്റ്റന്റ് പാട്ട്. പക്ഷെ 2 പാട്ടുകളുണ്ട്. അതിൽ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വിദ്യയാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം ജയ് ഭീം എന്ന ചിത്രത്തിലെ തലഗോതും എന്ന് തുടങ്ങുന്ന ഒരു സൂപ്പർ സോങ് ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എന്തായാലും ഞാൻ പൊതുവെ ഇൻസ്റ്റന്റ് പാട്ട് കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്തും ഇവിടുന്ന് ഡോറ് തുറന്ന് പോകാറാണ് പതിവ്. പക്ഷെ ഞാൻ ഈ പാട്ട് മുഴുവൻ കേട്ടിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് രമചേച്ചിയാണ്. അഥർവം എന്ന സിനിമയിലെ പൂവായി വിരിഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനമാണ് രമചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 2 പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. ഇനി അഭിരാമി ജോയിൻ ചെയ്യും ഓർമ്മയിലുണരും ഗാനങ്ങളുമായി. വീണ്ടും കാണാം, കേൾക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്ലേ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: തലകോതും ഇളങ്കാത്ത് സേദി കൊണ്ടുവരും.

0: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബി ടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: എത്ര ഗാനങ്ങൾ വേണമെങ്കിലും ഞാൻ എഴുതാം, പക്ഷേ എന്റെ പാട്ടുകളിൽ ഞാൻ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കില്ല എന്ന് നിർബന്ധം പിടിച്ച ഒരു ഗാനരചയിതാവിന്റെ കഥയാണ്. ആ ഗാനരചയിതാവ് എഴുതിയ പാട്ടുകളാണ് ഇന്ന് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാനായിട്ട് പോകുന്നത്. ഇംഗ്ലീഷ് വാക്കുകൾ എന്റെ ഗാനങ്ങളിൽ ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല, തമിഴിനെ അത്രയും നെഞ്ചോട് ചേർത്ത് പിടിച്ച, തമിഴിനെ പ്രേമിച്ച ഒരു ഗാനരചയിതാവാണ് ഇത്. അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും ലൈഫ് കൈവിട്ടു പോകുന്ന സമയത്ത് മകനെയും എടുത്തുകൊണ്ടുള്ള അവരുടെ സമരങ്ങളും മറക്കാനായിട്ട് സാധ്യതയില്ല. ഈ പറഞ്ഞു വരുന്ന ഗാനരചയിതാവിനെ നമുക്ക് അത്ര കണ്ട് പരിചയമുണ്ടോന്നും അറിയില്ല, പക്ഷെ അവരുടെ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഗാനങ്ങളാണ്. ആരാണ് ആ ഗാനരചയിതാവ് ഒക്കെ ഇന്ന് നമുക്ക് കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. ആദ്യം ഈ പറഞ്ഞ ഗാനരചയിതാവ് വരികളെഴുതി ഹാരിസ് ജയരാജ്, സംഗീത സംവിധാനം നിർവഹിച്ച് ബെന്നി ദയാലും മഹദിയും ചേർന്ന് പാടിയ പാട്ടിലേക്കാണ്.

തമിഴകത്തിന് പ്രണയം തുളുമ്പുന്ന ഒരുപാട് ഗാനങ്ങളിൽ സമ്മാനിച്ച പ്രിയപ്പെട്ട ഗാനരചയിതാവ് താമരയാണ്. ഇംഗ്ലീഷിൽ ഒരിക്കലും താൻ പാട്ടുകൾ എഴുതില്ല എന്ന് നിർബന്ധം പിടിച്ച, തമിഴിനെ സ്നേഹിച്ച പ്രേമിച്ച ആ കവി. പല മേഖലകളിലെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. പുതിയ പാതകളൊക്കെ വെട്ടി മുന്നേറിയ ആളുകളുടെ കഥകള് അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എനർജി വളരെ വലുതാണ് അല്ലേ. അങ്ങനെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കെത്തിയ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ പോരാട്ടങ്ങൾ ചിന്തകൾ ഒക്കെ എക്സാമ്പിൾ ആക്കി നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൂടെ പകർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ മാറ്റം നമുക്ക് സംഭവിക്കും എന്നുള്ളതാണ്. അങ്ങനെ മറ്റാരും കടന്നു വരാൻ മടിച്ച ആ വഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു വന്ന് തന്റേതായ വ്യക്തിമുദ്ര താനായിരിക്കുന്ന മേഖലയിൽ പതിപ്പിച്ച ഒരു എഴുത്തുകാരി, ഹൃദയത്തിലേക്ക് അവർ ചാലിച്ചു തന്ന കുറേയധികം വരികൾ. അങ്ങനെ നമ്മൾ ഓർക്കുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ മനസ്സിലേക്ക് എത്തും. അതിൽ ഗാനരചനയിലേക്ക് കടന്നു വന്ന ആ വനിതയാണ് താമര. തിരഞ്ഞെടുത്ത മേഖലയിൽ പൊൻകിരീടം സ്വന്തമാക്കിയ താമര എന്ന തമിഴ് ഗാനരചയിതാവ്. 1998 സംവിധായകൻ സീമാന്റെ ഇനി അവളെ എന്ന സിനിമയിലാണ് ആദ്യമായി താമര പാട്ടുകൾക്ക് വരികൾ എഴുതുന്നത്. തെൻട്രൽ എന്താണ് എന്ന പാട്ടിലൂടെ സിനിമ ഗാനരംഗത്തേക്ക് എത്തുന്നത്. 1998 ഇനി അവളെ എന്ന സിനിമ ഇറങ്ങുന്നത്. പ്രഭുവും സുവലക്ഷ്മിയും അഭിനയിച്ച ആ ചിത്രത്തിന് വേണ്ടി താമര എഴുതിയ ഗാനം.

താമര ഒരു എഞ്ചിനീയറാണ്. കോയമ്പത്തൂരാണ് സ്ഥലം. ഒരുപാട് വർഷക്കാലം എഞ്ചിനീയറായി ജോലി ചെയ്ത ശേഷമാണ് പാട്ടെഴുത്തുകാരിയാവണമെന്ന മോഹം താമരയിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ആ മോഹം ഉള്ളിൽ പേറി ചെന്നൈയിലേക്ക് വണ്ടി കയറുന്നു. ഫ്രീലാൻസ് ജേർണലിസ്റ്റായിട്ട് കഷ്ടിച്ച് കഴിഞ്ഞുകൂടുന്ന സമയത്താണ് സംവിധായകൻ സീമാനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഇനി അവളെ എന്ന സിനിമയിലെ തെൻഡ്രൽ എന്താണെന്ന ഗാനത്തിലൂടെ സിനിമാ മേഖലയിലേക്ക് കടന്നു വരാൻ ആ ഒരു സിനിമയും സംവിധായകനും കാരണമായി. ആ വർഷം തന്നെ ഉന്നിടത്തിൽ എന്നെ കൊടുത്തേൻ എന്ന ചിത്രത്തിന് വേണ്ടി മറ്റൊരു പാട്ടുകൂടി താമര എഴുതി. ആ ഗാനമാണ് ഇനി. 1998 തന്നെ പുറത്തിറങ്ങിയ വിക്രമൻ എഴുതി സംവിധാനം ചെയ്ത ഉന്നിടത്തിൽ എന്നെ കൊടുത്തേൻ, ഐ ഗവ് മൈസെൽഫ് ടു യു എന്ന സിനിമയിലെ പാട്ടിലേക്ക് ഉണ്ണികൃഷ്ണനും സുജാതയുമാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്.

ഗാനം അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും നല്ലൊരു ബ്രേക്കൊന്നും കിട്ടിയില്ല എങ്കിലും അടുത്ത ഗാനത്തിനായി താമര കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1991 ഇറങ്ങിയ ഒരു അമേരിക്കൻ സിനിമയുണ്ട്, വാട്ട് അബൌട്ട് ബോബ് എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് തമിഴിലൊരു സിനിമ ഇറങ്ങാനായിട്ട് പോവാണ്. തെന്നാലി എന്നാണ് ആ സിനിമയുടെ പേര്. ക്രേസി മോഹൻ വരികൾ എഴുതി, രവികുമാറിന്റെ കമ്പനി ആയിട്ടുള്ള ആർ കെ സെലുലോയിഡ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന തെന്നാലി എന്ന സിനിമ ഇറങ്ങാനായിട്ട് പോകുന്നു. 2000 വർഷം. രവികുമാർ തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. ആ സിനിമയിൽ കമലഹാസനും ജയറാമും ദേവയാനയും ജ്യോതികയും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ തെന്നാലി എന്ന സിനിമ ഇറങ്ങുന്നു. തെന്നാലിയിലെ സംഗീത സംവിധായകൻ എ.ആർ. റഹ്മാനാണ്. എ.ആർ. റഹ്മാന്റെ യൂഷ്വൽ ആയിട്ടുള്ള ലിറിസിസ്റ്റ്, എ.ആർ. റഹ്മാന് വേണ്ടി പാട്ടുകൾ എഴുതുന്ന ആള് വൈറമുത്തുവാണ്. അപ്പോ അന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം എ.ആർ. റഹ്മാൻ ഈ സിനിമയ്ക്ക് വേണ്ടി, തെന്നാലി എന്ന സിനിമയ്ക്ക് വേണ്ടി, പല ഗാനരചയിതാക്കളെ ക്ഷണിക്കുകയാണ്. അതിൽ ഒരാള് താമരയായിരുന്നു. ഇളയ കമ്പൻ, കലൈകുമാർ, അറിവുമതി, പിറൈസൂദൻ, പാ വിജയ് എന്നിവരായിരുന്നു മറ്റുള്ളവർ. ഇവർക്കൊപ്പം താമരയും ആ സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതാൻ പോകുന്നു. എ ആർ റഹ്മാന്റെ മ്യൂസിക്കിന് വേണ്ടി ഗാനങ്ങൾ എഴുതാനായിട്ട് പോവാണ്. അങ്ങനെ പിറന്ന പാട്ടാണ് ഇഞ്ചിറിങ്കോ എന്ന പാട്ട്, താമരയെ വരികളെഴുതിയ ഗാനം. ഈ പാട്ട് ആലപിച്ചിരിക്കുന്നത് സക്ഷാൽ കമലഹാസൻ, നമ്മുടെ പ്രിയപ്പെട്ട കെ എസ് ചിത്ര, ക്ലിൻഡൻ സെറജോ എന്നിവർ ചേർന്നിട്ടാണ്.

ഈ പാട്ട് താമരയ്ക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ സാധിക്കില്ല. കാരണം ഈ പാട്ടിനെ തേടി 2000 സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുന്നു. അതിനുശേഷം ഗൗതം മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയില് മിന്നലെ എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയില് ഒരു പാട്ട് എഴുതാനായിട്ട് അവസരം കിട്ടുന്നു. 2001 അദ്ദേഹം ഈ ഒരു സിനിമ ചെയ്യുന്നത്. ഒരു മ്യൂസിക്കൽ റൊമാൻസ് സിനിമയാണ്, ഒരുപാട് പാട്ടുകളുള്ള ചിത്രമാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കുന്നത് ഹാരിസ് ജയരാജ് ആണ്. അങ്ങനെ നാട്ടഭൈരവി എന്ന രാഗത്തിൽ ഹാരിസ് ജയരാജ് ഒരു സോങ് കമ്പോസ് ചെയ്യാണ്. കർണാടക സംഗീതജ്ഞയായിട്ടുള്ള ബോംബെ ജയശ്രീയെ ഹാരിസ് ജയരാജ് സമീപിക്കുന്നു ഈ ഒരു പാട്ട് പാടാനായിട്ട്. അപ്പോൾ ജയരാജ് ആണ് എന്ന് പറഞ്ഞ് ഫോണിൽ വിളിക്കുന്ന സമയത്ത് ജയശ്രീ, ബോംബെ ജയശ്രീ കരുതുന്നത് സംവിധായകൻ, മലയാളത്തിലെ നമ്മുടെ സംവിധായകൻ ജയരാജ് ആണെന്നാണ്. കാരണം മുൻപ് ജയരാജിൻ്റെ സംവിധാനത്തിലുള്ള സിനിമകളിൽ ബോംബെ ജയശ്രീ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പൈതൃകവും കുടുംബസമേതം എന്നിങ്ങനെയുള്ള ചിത്രങ്ങളിൽ മലയാളത്തിൽ ബോംബെ ജയശ്രീ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഹാരിസ് ജയരാജ് വിളിക്കുമ്പോൾ ആ ജയരാജ് ആണോ എന്ന് സംശയിക്കുന്നു. പിന്നീട് ഹാരിസ് ജയരാജ് ആണെന്ന് മനസ്സിലാക്കി ചെന്നൈയിലേക്ക് അവർ ചെല്ലുകയാണ്. ഹാരിസ് ജയരാജ് ആദ്യം ആ ഈണം കേൾപ്പിക്കുന്നു ബോംബെ ജയശ്രീക്ക്. ഒപ്പം വരികൾ എഴുതിയ താമരയുണ്ട്. അങ്ങനെ 2 മണിക്കൂർ കൊണ്ട് ആ പാട്ട് അവർ ചിട്ടപ്പെടുത്തുന്നു. മനോഹരമായ ഗാനം മിന്നലെ എന്ന സിനിമയിലെ

എന്ന പേര് പോലും കവിത പോലെയുള്ള ഒരു പേരാണ്. ബുദ്ധമതവുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു പേരാണ് ഈ താമര എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? പല ബുദ്ധമത പാരമ്പര്യങ്ങളിലും ഇതിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. കവിത പോലെ സുന്ദരമായ പേര് താമരയ്ക്ക് സമ്മാനിച്ചത് താമരയുടെ അച്ഛനാണ്. അദ്ദേഹം ഒരു കവിയും നാടകകൃത്തുമൊക്കെ ആയിരുന്നു. ഈ പേരിടുന്ന സമയത്ത് ആ അച്ഛന് അറിഞ്ഞിരിക്കുകയോ തമിഴ് ചലച്ചിത്ര ഗാനരംഗത്ത് തൻ്റെതായ ഒരു ഇരിപ്പിടം സ്വന്തമാക്കാനായിട്ട് പോകുന്ന ഒരാളാണ് തൻ്റെ മകളെന്ന്. അതിലൂടെ നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള സംഗീതാസ്വാദകർ ആ പേരിലേക്ക് എത്തുമെന്നൊന്നും അദ്ദേഹം അന്ന് കരുതിയിട്ടുണ്ടോ, ഇങ്ങനെ ഒരു കവിത പോലെയുള്ള പേരിടുമ്പോൾ എന്നുള്ളത് സംശയമാണ്. താമര എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇല്ലേ, ചെളിവെള്ളത്തിലാണ് താമര വളർന്ന് തഴച്ച് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ വളർന്നു വരുമ്പോഴും തെളിച്ചമുള്ള ഒരു മനസ്സും കാവ്യാത്മകമായ എഴുത്തും കൊണ്ട് താമര ഇക്കാലത്തും മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടേയിരുന്നു. താമരയുടെ ഗാനങ്ങളിൽ എനിക്കേറെ പ്രിയപ്പെട്ട ഗാനം സുബ്രഹ്മണ്യപുരം എന്ന സിനിമയിലെ ഈ ഒരു പാട്ടാണ്.

തമിഴ് സിനിമാ ഗാനരംഗത്ത് ഒരുപാട് വലിയ വലിയ ആളുകള്, വൈരമുത്തു, അതുപോലെ കണ്ണദാസൻ, വാലി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വന്നു പോയി അവിടെ തന്റേതായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് താമര മറ്റാരുടെയും പിന്തുണയില്ലാതെ ഈ ഒരു സിനിമ ഗാനശാഖയിലേക്ക് എത്തുന്നത്. ഗാനരചനയില് തമിഴ് സിനിമയില് അങ്ങേയറ്റം സ്വതന്ത്ര വ്യക്തിത്വമുള്ള ഒരാളാണ് താമര. വരികൾ എഴുതുന്ന സമയത്ത് തനിക്കായി മുഴുവൻ സ്വാതന്ത്ര്യവും തരണം എന്ന് സംവിധായകനോടും സംഗീത സംവിധായകനോടും പറയുന്ന ആളാണ്. താമരയുടെ വരികൾക്കായി തമിഴ് സിനിമാ ലോകം കാതോർക്കുന്നതും അവർക്കായിട്ട് പ്രൊഡ്യൂസേഴ്സും സംഗീത സംവിധായകരും ക്യൂ നിൽക്കുന്നതുമൊക്കെ ഒരു കാലത്ത് തമിഴ്നാട്ടിൽ സ്ഥിരമായിരുന്നു. കാക്ക കാക്ക എന്ന സിനിമയിലെ ഗാനങ്ങൾ, വാരണമായിരത്തിലെ നെഞ്ചുക്കൾ പെയ്തിടും മാമഴ എന്ന പാട്ട്, അവ ഇന്നേ എന്നെ തേടി വന്ന അഞ്ജലി എന്ന പാട്ട്, ഇതൊക്കെ എഴുതിയിട്ടുള്ളത് പ്രിയപ്പെട്ട താമരയാണ്.

സംസ്ഥാന അവാർഡിന് പുറമെ ഫിലിംഫെയർ പുരസ്കാരങ്ങളും വിജയ് അവാർഡുകളും ദേശീയ അംഗീകാരങ്ങളും ഒക്കെ തേടി വന്നപ്പോഴും താമര ഒരേ ഒരു കാര്യത്തിൽ മാത്രം അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ട്. കേൾക്കുന്നവർക്ക് ഒരേ സമയം ഇഷ്ടമാകുന്ന പാട്ടുകൾ എഴുതണമെന്നും ആ പാട്ടുകളിൽ ഒരിക്കലും ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കില്ല എന്നും. തമിഴകത്തിന് പ്രണയം തുളുമ്പുന്ന നിരവധി ഗാനങ്ങളിൽ സമ്മാനിച്ച പ്രിയ ഗാനരചയിതാവ് താമരയുടെ പാട്ടുകൾ നമ്മൾ കേട്ട് വന്നു. ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇന്നത്തെ പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഇന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വൈന്ദപ്പിയാണ്. വീണ്ടും എത്താം നാളെ ഇതേ സമയം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകളുമായി. കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ.

0: ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
5: പലരെയും യാത്രകളിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ഒരു വില്ലനുണ്ട്. എന്താണെന്നറിയോ? ഈ യാത്രയിലെ ഛർദിയും തലകറക്കും. മെഡിക്കൽ ഭാഷയിൽ ഇതിന് പറയുന്ന പേരെന്താണെന്നറിയോ? മോഷൻ സിക്നസ്. വെൽക്കം ടു ഡോക്ടർ അഹല്യ. ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ, സുനിൽ. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് മോഷൻ സിക്നസിനെ കുറിച്ചാണ്. നമ്മൾ മലയോര മേഖലകളിലേക്കോ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ഒരു യാത്ര പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാളെങ്കിലും പറയും, അയ്യോ എനിക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ തലകറക്കവും ഛർദിയും വരും, ഞാൻ വരുന്നില്ല എന്ന്. ശരിയല്ലേ? കാറിലും ബസ്സിലും കയറുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു വില്ലനെയാണ് നമ്മൾ മോഷൻ സിക്നസ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വയറിന്റെ പ്രശ്നം കൊണ്ടൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിനുണ്ടാകുന്ന ഒരു ചെറിയൊരു കൺഫ്യൂഷൻ കൊണ്ടാണ്. നമ്മൾ വണ്ടിയിലിരിക്കുമ്പോഴേ നമ്മുടെ കണ്ണുകൾ കാണുന്നത് വണ്ടി ഓടുന്നു, പുറത്തെ കാഴ്ചകൾ മാറുന്നു എന്നാണ്. അതായത് നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കണ്ണ് തലച്ചോറിന് സന്ദേശം നൽകും. എന്നാൽ നമ്മുടെ തലച്ചോറിലെ പേശികളും ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്തുന്ന ചെവിക്കുള്ളിലെ ആന്തരിക ഭാഗവും തലച്ചോറിനോട് പറയും, ഏ നമ്മൾ അനങ്ങാതെ സീറ്റിലിരിക്കുകയാണ് എന്ന്. മൊത്തത്തിൽ കൺഫ്യൂഷനായോ? കണ്ണ് പറയുന്നു തലച്ചോറിനോട് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. കാര്യം ഇങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് കെട്ടിടങ്ങളും വാഹനങ്ങളും ഒക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യാത്ര ചെയ്യുകയാണ് എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ പേശികളും ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്തുന്ന ചെവിക്കുള്ളിലെ ആന്തരിക ഭാഗവും എന്ത് പറയും? ഏ അവൻ ചലിക്കുകയല്ല, അവൻ സീറ്റിൽ വെറുതെ ഇരിക്കുകയാണ് എന്ന് പറയും. ഇങ്ങനെ കണ്ണ് തരുന്ന സന്ദേശവും ചെവി തരുന്ന സന്ദേശവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ തലച്ചോറിനാകെ കൺഫ്യൂഷനാവും. ഈ ഒരു ആശയക്കുഴപ്പത്തിന്റെ റിസൾട്ടാണ് ശരീരം തലകറക്കം, ഓക്കാനം, അമിതമായിട്ട് വിയർക്കൽ, ഒടുവിൽ ഛർദി എന്നീ ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കുന്നത്. എങ്ങനെ ഇത് മറികടക്കാം? യാത്രയ്ക്ക് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എല്ലാം പറഞ്ഞുതരാം ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ. നല്ലൊരു പാട്ട് വരുന്നു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: മോഷൻ സിക്നസിനെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്രകളിൽ, പ്രത്യേകിച്ച് കാർ യാത്രകളിൽ ഛർദ്ദിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇരിക്കേണ്ട സീറ്റിനും ചെയ്യുന്ന കാര്യങ്ങൾക്കും

വലിയ പങ്കുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞേരട്ടെ. ആദ്യം സീറ്റ് തിരഞ്ഞെടുക്കലാണ്. കാറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ എപ്പോഴും മുന്നിലെ സീറ്റിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ ഇരുന്ന് ദൂരെ കാഴ്ചകളിലേക്ക്, അതായത് റോഡിന്റെ വശങ്ങളിലേക്കല്ലാതെ ദൂരെയുള്ള മലകളിലേക്കോ, അതുപോലെ തന്നെ ഈ വളവും തിരിവും അല്ലാതെ ഈ നേർരേഖയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് തലച്ചോറിന്റെ കൺഫ്യൂഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ മൊബൈൽ ഫോണും വായനയും ഒഴിവാക്കണം. ഈ വണ്ടി ഓടുമ്പോൾ ഫോൺ നോക്കുന്നതും പുസ്തകം വായിക്കുന്നതും കണ്ണിന്റെ ചലനങ്ങളെ വല്ലാതെ ബാധിക്കും. ഇത് മോഷൻ സിക്നസ് ഇരട്ടിയാക്കും. പിന്നെ എ സി ഇട്ട് പൂർണ്ണമായിട്ടും അടച്ചിട്ട കാറുകളിൽ ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. ഗ്ലാസ് അല്പം താഴ്ത്തി വെച്ച് ശുദ്ധവായു മുഖത്തടിക്കുന്നത് ഓക്കാനം കുറയ്ക്കും. ഈ എ സി ഇട്ട് പൂർണ്ണമായിട്ടും അടച്ചിട്ട കാറുകളിൽ ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. ഗ്ലാസ് അല്പം താഴ്ത്തി വെച്ച് ശുദ്ധവായു മുഖത്തടിക്കുന്നത് ഓക്കാനം കുറയ്ക്കും. പിന്നെ ഭക്ഷണ കാര്യത്തിലും ശ്രദ്ധിക്കണം. യാത്രയ്ക്ക് തൊട്ടു മുമ്പ് അമിതമായിട്ട് കൊഴുപ്പുള്ളതോ എരിവുള്ളതോ ആയ ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കരുത്. അതുപോലെ തന്നെ വെറും വയറ്റിലും യാത്ര ചെയ്യരുത്. ലഘുവായിട്ടുള്ള എന്തെങ്കിലും കഴിച്ച് വേണം യാത്ര തുടങ്ങാനായിട്ട്. മോഷൻ സിക്നസിനെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ഹലിയിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഛർദി മാറ്റാനായിട്ട് അടുക്കളയിൽ തന്നെ ചില കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരെ നമുക്ക് പരിചയപ്പെടാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഈ യാത്രാവേളകളിൽ ബാഗിൽ കരുതാൻ പറ്റുന്ന ചില അത്ഭുത മരുന്നുകൾ നമ്മുടെ അടുക്കളയിൽ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിനെ കുറിച്ചാണ് ഇനി ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ബാക്ക്. കൂടെയുണ്ട് ഞാൻ സുനിൽ. അതിലൊന്നാണ് ഇഞ്ചി. ഈ മോഷൻ സിക്നസിന് ഏറ്റവും മികച്ച ഒരു മരുന്നാണ് ഇഞ്ചി. നേരത്തെ ഇഞ്ചിയുടെ ഗുണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ഇത് വയറിലെ അസ്വസ്ഥതകളൊക്കെ മാറ്റും. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചവയ്ക്കുകയോ അല്ലെങ്കിൽ ഇഞ്ചി മിഠായി കയ്യിൽ കരുതുകയോ ചെയ്യാം. ഈ പണ്ടൊക്കെ, ഇപ്പോഴുണ്ടോ എന്നറിയില്ല, പണ്ടൊക്കെ ഈ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ബസ്സിലെ യാത്രക്കാർക്ക് വിൽക്കാനായിട്ട് ഇഞ്ചി മിഠായി ഇങ്ങനെ കൊണ്ടുവരാറുണ്ടല്ലേ. 5 രൂപ 10 രൂപയൊക്കെ ഉണ്ടാവാറുള്ളു. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഇഞ്ചി മിഠായി വിൽക്കുന്നത് എന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇഞ്ചി മിഠായിന്റെ ഗുണം എന്താണെന്ന്. ഈ യാത്രകളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഒരു പരിഹാരമാണ് ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചി മിഠായി എന്ന് പറയുന്നത്. അടുത്തത് നാരങ്ങയാണ്. ഈ നാരങ്ങയുടെ മണമില്ലേ, ഓക്കാനം കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും. ഒരു ചെറുനാരങ്ങ കയ്യിൽ കരുതി അതിന്റെ തൊലി ചെറുതായിട്ട് നഖം കൊണ്ട് ഒന്ന് പോരുക. പോറിയ ശേഷം മണക്കുന്നത് ആശ്വാസം നൽകും. നാരങ്ങ വെള്ളത്തിൽ അല്പം ഉപ്പും ഇഞ്ചിയും ചേർത്ത് യാത്രയിൽ കരുതുന്നതും വളരെ നല്ലതാണ്. പിന്നെ കരിപ്പെട്ടിയും പുതിയനയും. പുതിയന ഇലയുടെ മണവും രുചിയും തലച്ചോറിനെ ശാന്തമാക്കാനായിട്ട് സഹായിക്കും. പുതിയന ഫ്ലേവറുള്ള മിഠായികൾ കരുതുകയും ചെയ്യാം. പിന്നെ വളവ് തിരിവുകൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ വളവുകൾ തിരിയുമ്പോൾ വണ്ടി അമിത വേഗത്തിലാകാതിരിക്കാനായിട്ട് ഡ്രൈവർ ശ്രദ്ധിക്കണം. പെട്ടെന്നുള്ള ബ്രേക്കിങ്ങും വേഗത കൂട്ടലും മോഷൻ സിക്നസ് കൂട്ടും. ഇതൊക്കെ ചെയ്തിട്ടും മാറാത്തവർക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ചില ടാബ്ലറ്റുകളുണ്ട്. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞുതരാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: Dr. Ahilya. Let's talk about health.
1: വെൽക്കം ബാക്ക്. മോഷൻ സിക്നസിനെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നാടൻ വിദ്യകളൊക്കെ പ്രയോഗിച്ചു, ഇഞ്ചി നാരങ്ങ എല്ലാം പ്രയോഗിച്ചു, എന്നിട്ടും വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ തലകറക്കും ഛർദിയും ഒന്നും മാറുന്നില്ല എങ്കിൽ യാത്ര പുറപ്പെടുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് കഴിക്കേണ്ട ചില മരുന്നുകൾ മെഡിക്കൽ ഷോപ്പിൽ ലഭ്യമാണ്. എന്നാൽ ഇതൊരു ഡോക്ടറുടെയോ ഒരു ഫാർമസിസ്റ്റിന്റെയോ നിർദ്ദേശപ്രകാരം മാത്രം വാങ്ങിക്കുക. ഈ ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ഉറക്കം വരാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് ഡ്രൈവ് ചെയ്യുന്നവർ ഒരിക്കലും ഇത് കഴിക്കരുത്. പിന്നെ യാത്രകളിൽ ചെറിയ സ്മാർട്ട് ടിപ്പുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്താണെന്നറിയോ, വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് മാറ്റുകയാണെങ്കിൽ, അതുപോലെ തന്നെ കൂടെയുള്ള ആൾക്കാരോട് സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് പോവുകയാണെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. പിന്നെ ലക്ഷണങ്ങൾ തുടങ്ങി എന്ന് തോന്നുമ്പോൾ തന്നെ കണ്ണടച്ച് സീറ്റിലേക്ക് ചാരി കുറച്ചു നേരം ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോഴും ഈ പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ ഉപയോഗിക്കുന്ന അമിത മണമുള്ള പെർഫ്യൂമുകൾ ഉണ്ടല്ലോ, ഇതൊക്കെ ഛർദിയുടെ അളവ് കൂട്ടും, ഛർദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും. അതൊക്കെ പരമാവധി ഒഴിവാക്കണം. അതുപോലെ തന്നെ കാറിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമും ഒന്ന് ശ്രദ്ധിക്കുക. മൈൽഡ് ആയിട്ടുള്ള പെർഫ്യൂം യൂസ് ചെയ്യാനായിട്ട് പറയുക. യാത്രകൾ എപ്പോഴും സന്തോഷമുള്ളതായിരിക്കണം അല്ലേ. അല്ലാതെ യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ ഛർദിച്ച് തലകറങ്ങി തലവേദനിച്ച് അങ്ങനെയൊക്കെയാണ് യാത്ര പോകുന്നതെങ്കിൽ നമുക്ക് യാത്രയോട് തന്നെ വെറുപ്പാവും. അപ്പോൾ ഈ മുൻകരുതലുകൾ സ്വീകരിക്കുകയാണെങ്കിൽ മോഷൻ സിക്നസ്സിനെ പേടിക്കാതെ നിങ്ങൾക്ക് യാത്രകൾ ചെയ്യാം. ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇതോടുകൂടി പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട്

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന

0: നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്. ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോടി ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
4: 360 degree. നമസ്കാരം. 360 degree പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആംഗ്ലിയാണ് കേട്ടോ. അപ്പോ ഇന്നത്തെ 360 degree പറയാൻ പോകുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തിനെ പറ്റിയാ നോക്കിയാലോ? ഒരു വ്യക്തിയുടെ മുഖത്തെ ഏറ്റവും ആകർഷകമായ ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും പറയും അത് അവരുടെ സ്മൈലാണ്, അല്ലെ, പുഞ്ചിരിയാണ്. ആ പുഞ്ചിരിക്ക് മാറ്റുകൂട്ടുന്നതോ നല്ല ഭംഗിയുള്ള ചുണ്ടുകളാണല്ലേ. എന്നാൽ പലപ്പോഴും നമ്മളുടെ മുഖത്ത് ഒട്ടും തന്നെ ഒരു പരിചരണം കിട്ടാത്ത ഒരു ഭാഗം ഏതാ നോക്കുകയാണെങ്കിൽ അത് ചുണ്ട് തന്നെയായിരിക്കും. ചുണ്ടുകൾക്ക് വലിയൊരു പരിചരണം ഒന്നും തന്നെ ആരും നൽകാറില്ല. അതുകൊണ്ട് തന്നെ ഈ കടുത്ത വെയില് കാരണവും മലിനീകരണം കാരണം കെമിക്കലുകൾ നിറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്കുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട്, അമിതമായൊരു ഉപയോഗം കൊണ്ട്, കുറഞ്ഞ അളവിൽ വെള്ളം കുടിക്കുന്നതൊക്കെ എന്താവും, ചുണ്ടുകൾ കരുവാളിക്കാനും വരളാനും കാരണമായിട്ട് വരാറുണ്ട്. ചുണ്ടുകളിലെ ചർമ്മം മുഖത്തെ ചർമ്മത്തേക്കാൾ വളരെ സോഫ്റ്റ് ആണ്, വളരെ നേർത്തൊരു ചർമ്മമാണല്ലേ. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക പരിചരണം എന്താണ് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വിപണിയിൽ കിട്ടുന്ന വില കൂടിയ ഈ ബാമുകൾക്കൊക്കെ പകരമായിട്ട് നമ്മുടെ അടുക്കളയിലെ ചേരുവകൾ കൊണ്ട് എങ്ങനെ ചുണ്ടുകളെ കരിവാളിപ്പ് മാറ്റി മൃദുവാക്കിയെടുക്കാം, ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ വളരെ ലളിതമായ ചില ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളിലൂടെ സുന്ദരമായ ചുണ്ടുകൾ എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം കേൾക്കാം ഇന്നത്തെ 360 degree.
5: പറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക.

Once again, welcome back to 360 Degree Tips and Tricks. My കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തിനെ പറ്റിയാണ്? ഇന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ലിപ് കെയർ ആണ്. ചുണ്ടിനെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില മാർഗങ്ങളാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ മുഖത്തെ പോലെ തന്നെ ചുണ്ടുകളിലും എന്താണ് ഡെഡ് സെൽസ് ഉണ്ട്, ഈ ചത്ത കോശങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഇത് ചുണ്ടുകളുടെ സ്വാഭാവികമായ നിറം മങ്ങാനായിട്ട് കാരണമാവും. ഇത് മാറ്റാൻ വേണ്ടി ഏറ്റവും മികച്ചൊരു വഴി പറഞ്ഞിട്ടെ ഹോംമെയ്ഡ് ലിപ് സ്ക്രബാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ പഞ്ചസാരയിലേക്ക് അല്പം തേനോ വെളിച്ചെണ്ണയോ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഈ ഒരു മിശ്രിതം ഉപയോഗിച്ച് ചുണ്ടുകളിൽ വളരെ മൃദുവായി നല്ല രീതിയിൽ ഒരു വട്ടത്തിൽ ഒന്ന് ഉരസാം, ഒന്ന് സ്ക്രബ് ചെയ്യാം. സോഫ്റ്റ് ആയിട്ട് സ്ക്രബ് ചെയ്യണം കേട്ടോ, പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ക്രബ് വെച്ച് വളരെ ഹാർഡാവുന്ന രീതിയിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്യാനൊന്നും പാടില്ല. തൊട്ട് മുൻപ് ഞാൻ പറഞ്ഞു ലിപ്പ് എന്ന് പറയുന്ന സംഭവം, ചുണ്ടെന്ന് പറയുന്ന കാര്യം വളരെ സോഫ്റ്റാണ്, അതിന്റെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഹാർഡാവുന്ന രീതിയിലൊന്നും നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല. വളരെ മൃദുവായിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് റൗണ്ട് ഷേപ്പിലെ സ്ക്രബ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര ചുണ്ടിൽ വരണ്ട ചർമ്മത്തെ നീക്കം ചെയ്യുന്ന സമയത്ത് തേൻ എന്ത് ചെയ്യും, ചുണ്ടുകൾക്ക് ആവശ്യമായിട്ടുള്ളൊരു ഈർപ്പം നൽകാനായിട്ട് സഹായിക്കും. ആഴ്ചയിൽ 2 തവണ ഇത് ചെയ്യുന്നത് ചുണ്ടുകളിലെ കറുപ്പ് നിറം മാറി സ്വാഭാവികമായൊരു നിറം തിരികെ വരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുള്ളതാണ്. കൂടാതെ ഈ സ്ക്രബ് ചെയ്ത ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ചുണ്ടുകൾ കഴുകി നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കാം. അമിതമായി അമർത്തി ഉരസാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം എന്താ, അത് ചുണ്ടുകൾ പൊട്ടി ചോര വരാനായിട്ട് കാരണമാവും. അതുകൊണ്ട് ഹാർഡായിട്ടൊന്നും സ്ക്രബ് ചെയ്യാൻ പാടില്ല, വളരെ മൃദുവായി സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒരു ടിപ്പ്. ഇനി സ്വാഭാവികമായിട്ടൊരു റോസ് കളറാണ് എപ്പോഴും പറയാറില്ലേ, റോസ് ലിപ്സ് എന്നൊക്കെയാണ് നമ്മൾ പറയാറ്, ഈ പിങ്ക് ലിപ്സ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പിങ്ക് നിറം നൽകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലിപ്പിന് ഒരു പിങ്ക് നിറം നൽകാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും കേൾക്കാം. 360 ഡിഗ്രിയിൽ ഒരു പാട്ടിന് ശേഷം കൂട്ടുകൂടാം.

0: 360 degree.
1: നമ്മളെല്ലാവരും ചുണ്ടിന് നിറം നൽകാൻ വേണ്ടിയിട്ട് ലിബാം യൂസ് ചെയ്യും, ലിപ്സ്റ്റിക് യൂസ് ചെയ്യും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊന്നുമല്ലാതെ ചുണ്ടുകൾക്ക് കെമിക്കലുകൾ ഇല്ലാതെ സ്വാഭാവികമായിട്ട് റോസ് നിറം നൽകാനായിട്ട് സഹായിക്കുന്ന കാര്യം എന്താ നോക്കിയാലോ, അതിന് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരാളാണ് ബീട്രൂട്ട്. ബീട്രൂട്ടിനേക്കാൾ മികച്ചതായിട്ട് മറ്റൊന്നും ഇല്ല കേട്ടോ. ബീട്രൂട്ടിന്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം എന്ത് ചെയ്യുക, അത് ചുണ്ടുകളിൽ നന്നായിട്ട് തിരുമാം. ഇതിന്റെ നീര് ചുണ്ടുകളിൽ ഇരുന്ന് ഉണങ്ങാനായിട്ട് കൂടി നമ്മളൊന്ന് അനുവദിക്കണം കേട്ടോ. അതിനുള്ള സമയം കൂടി ഒന്ന് കൊടുക്കണം. എന്നിട്ട് ബീട്രൂട്ടിലെ സ്വാഭാവിക നിറം എന്ത് ചെയ്യും, ചുണ്ടുകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പിങ്ക് ലുക്ക് നൽകുന്നുണ്ടാവും. ഇതുകൂടാതെ തന്നെ ബീട്രൂട്ട് നീരും അല്പം പാൽപ്പാടയും ചേർത്ത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചുണ്ടുകളിൽ പുരട്ടുന്നത് സ്ഥിരമാക്കുകയാണെങ്കിൽ കടുത്ത കരിവാളിപ്പ് പോലും മാറി ചുണ്ടുകൾ നല്ല സുന്ദരമാകും എന്നാണ് പറയാറ്. ഇത് നല്ലൊരു മാർഗമാണ്. ഇപ്പൊ രാത്രി കിടക്കുന്ന സമയത്ത് ബീട്രൂട്ടിന്റെ നീര് അതിലേക്ക് അല്പം പാലിന്റെ പാൽപ്പാട ഉണ്ടല്ലോ അത് രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചുണ്ടിൽ പരട്ടാം. അങ്ങനെയാണെങ്കിൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിങ്ക് ലിപ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആ കരിവാളിപ്പൊക്കെ മാറി നല്ലൊരു കളർ കിട്ടുന്നുള്ളതാണ്. രാവിലത്തെ തിരക്കുകൾക്കിടയിൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് പരീക്ഷിക്കാവുന്ന ഏറ്റവും സുരക്ഷിതവും മനോഹരമായിട്ടുള്ള ഒരു നാടൻ വിധിയാണ് കേട്ടോ ഇത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലിപ്സ്റ്റിക്കിനോടൊന്നും താല്പര്യമില്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോളും, നല്ലൊരു ടിപ്പ് തന്നെയാണ്. ഇനിയും ഈ ലിപ് കെയറിന് വേണ്ട ടിപ്സുകൾ ഇവിടെ ബാക്കിയാണ്, നമുക്ക് കേൾക്കാം ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം.

ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇന്നത്തെ 360 ഡിഗ്രിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലിപ്പ്, ചുണ്ടിന്റെ സംരക്ഷണം. അതിനുവേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നുറുങ്ങ വിദ്യകളെ പറ്റിയാണ്. അപ്പോ അടുത്ത ആ ഒരു ടിപ്പ് ദേ റെഡിയാണ്, കേട്ടാലോ. നെയ്യും വെണ്ണയും തരുന്നൊരു മൃദുത്വം ഉണ്ട്, അതെങ്ങനെയാ? ഈ പണ്ട് കാലത്ത് മുത്തശ്ശിമാരൊക്കെ എന്ത് ചെയ്യുന്നറിയോ, ചുണ്ടുകൾ വരണ്ടു പോകുന്ന സമയത്ത് ചെയ്യാനായിട്ട് പറയുന്ന ഒരു കാര്യമായിരുന്നു എന്ത്, നെയ്യ് അല്ലെങ്കിൽ വെണ്ണ. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചുണ്ടിൽ പുരട്ടാനായിട്ട് പറയാറുണ്ട്. ഇപ്പൊ നമ്മുടെ അടുക്കളയിലുള്ള ശുദ്ധമായ പശുവിൽ നിന്ന് ഈ ചുണ്ടുകൾക്ക് നൽകുന്ന ഒരു മോയ്സ്ചറൈസിങ് ഫീൽ ഉണ്ട്. ആ ഒരു കാര്യം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ് ബാമിൽ നിന്നും കിട്ടില്ല. കാരണം എന്താ, ലിപ് ബാമിലൊക്കെ കെമിക്കൽസ് എന്തായാലും അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് നാച്ചുറൽ വേയിൽ നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് ഇത് പ്രവർത്തിക്കുന്നുള്ളതാണ് ചുണ്ടുകൾക്ക്. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു തുള്ളി നെയ്യ് ചുണ്ടിൽ പുരട്ടി കിടക്കുക. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചുണ്ടുകൾ എങ്ങനെയുണ്ടാവും എന്നറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല വെണ്ണ പോലെ മൃദുവായിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ ചുണ്ടിനുണ്ടാവുന്ന ഈ ഒരു വിണ്ടുകീറൽ സ്വഭാവം ഉണ്ടല്ലോ ഡ്രൈ ആയിട്ട്, അതുപോലെ തന്നെ ഈ ചുണ്ടിങ്ങനെ പീൽ ചെയ്യും, ഈ തൊലി ഉരിഞ്ഞു വരുന്നൊരു സംഭവമല്ലേ, അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നല്ല എഫക്റ്റീവ് ആവുന്ന ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെയാണ് വീട്ടിലെടുക്കുന്ന പാൽപ്പാട. പാൽപ്പാട അല്പം മഞ്ഞൾപ്പൊടിയുമായിട്ട് കലർത്തി പുരട്ടുന്നതും ചുണ്ടുകളിലെ കറുത്ത പാടുകൾ മാറാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ്. വേറൊന്നും കൂടിയുണ്ട്, തികച്ചും ചിലവ് കുറഞ്ഞതും വീട്ടിൽ എപ്പോഴും ലഭ്യമായ കാര്യങ്ങളൊക്കെയാണല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈസിയാണ്, ഒരുപാട് പൈസ ചെലവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ ചുണ്ടിനെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം മാർഗങ്ങൾ സഹായിക്കുന്നുള്ളതാണ്. ഇനിയും ദേ ലിപ് കെയറിന് വേണ്ട ടിപ്സുകൾ എന്റെ കയ്യിലൂടെ ബാക്കിയുണ്ട്. ഞാൻ എന്തായാലും പറഞ്ഞുതരാൻ വഴി നല്ല പാട്ടിനൊക്കെ ശേഷം. നല്ലൊരു പാട്ട് വരുന്നുണ്ട് 360 ഡിഗ്രിയിൽ. അടുത്തതായി പാട്ടെല്ലാം കേട്ട് എൻജോയ് ചെയ്ത് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഈ വെയിൽ കൊള്ളുന്ന സമയത്തൊക്കെ നമ്മുടെ ചുണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആയി പോകുന്നത് സ്വാഭാവികമാണല്ലേ. നല്ല രീതിയിൽ തന്നെ എന്താവും, വരണ്ടു പോവാറുണ്ട്. വരണ്ട് ഉണങ്ങി ഇങ്ങനെ മാറിപ്പോവാറുണ്ട്. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഇതിന് ആശ്വാസമായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നറിയോ, കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ കറ്റാർവാഴയിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ടല്ലോ, ആ ഒരു ഗുണങ്ങൾ എന്ത് ചെയ്യും, ചുണ്ടിലെ ഇരിച്ചിലും വരൾച്ചയും മാറ്റി നല്ല കൂൾ എഫക്റ്റ് നൽകും, നല്ലൊരു തണുപ്പ് നൽകാനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം, കറ്റാർവാഴയുടെ ഇലയിൽ നിന്ന് പുതിയ ജെല്ല്, ആ ഒരു കറ്റാർവാഴ ജെല്ല് പുതിയതായിട്ട് എടുത്ത് അത് ചുണ്ടുകളിൽ പുരട്ടുക. ഇത് ചുണ്ടുകളിലെ പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്ക് കൂടി സഹായിക്കുന്ന കാര്യമാണ്. ചുണ്ടുകൾ എപ്പോഴും ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ കൂടി ഇത് നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു കറ്റാർവാഴ നീരിനൊപ്പം അല്പം ഒലിവ് ഓയിൽ കൂടി ചേർത്ത് പുരട്ടുകയാണെങ്കിൽ ചുണ്ടുകൾക്ക് കൂടുതലായിട്ടൊരു തിളക്കം കൂടി നൽകുന്നുള്ളതാണ്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി, ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ചുണ്ടുകളെ നല്ല രീതിയിൽ സംരക്ഷിച്ച് നിലനിർത്താം.

0: 360-degree.
1: ചുണ്ടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇത്തരം പാക്കുകൾ മാത്രം ഇട്ടാ മതിയോ? പോരാല്ലേ, ഇത്തരം പാക്കുകൾ മാത്രം ഇട്ടാ പോരാട്ടോ. നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില മോശം ശീലങ്ങൾ മാറ്റുകയും വേണം. അപ്പൊ അതെന്തൊക്കെയാണെന്ന് കേട്ടാലോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പൊ എന്തൊക്കെ ശീലങ്ങളാണ് നമ്മൾ മാറ്റേണ്ടത്? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചുണ്ടുകൾ ഡ്രൈ ആവുന്ന സമയത്ത്, വരണ്ടു പോകുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്ത് ചെയ്യും? ലിക്കിംഗ് ലിപ്സ് അല്ലേ. ഉമിനീര് കൊണ്ട് നമ്മൾ എന്തെയും ചുണ്ട് നനയ്ക്കാനായിട്ട് നോക്കും. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. കാരണം എന്താ, ഉമിനീരിലെ എൻസൈമുകൾ ചുണ്ടുകൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, വീണ്ടും കൂടുതലായിട്ട് ഡ്രൈ ആക്കാണ് ശരിക്കും ചെയ്യുന്നേ. നമ്മളത് അറിയാതെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ ചുണ്ട് എന്തെയും ലിക്ക് ചെയ്യും അല്ലെ. ലിക്കിംഗ് ലിപ്സ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ചുണ്ടിനെ വീണ്ടും ഡ്രൈ ആക്കും. അതുകൊണ്ട് ആ ഒരു ഹാബിറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ചുണ്ടിലെ തൊലി നഖം കൊണ്ട് ഇങ്ങനെ ഉരിഞ്ഞു കളയുന്ന ഒരു ശീലം മാറ്റണം. അങ്ങനെ ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എന്തായാലും മാറ്റണം കേട്ടോ. കാരണം ഇത് ചുണ്ടുകളിൽ മുറിവുകൾ ഉണ്ടാക്കാനുമാണ് ബാധയ്ക്ക് കൂടി കാരണമായിട്ട് വരുന്ന കാര്യമാണ്. വിപണിയിൽ നിന്ന് വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കാൻ കൂടി എന്തായാലും ശ്രദ്ധിക്കണം. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ലിപ് ബാം, ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ് ഗ്ലോസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ലിപ് കെയർ അല്ലെങ്കിൽ ലിപ്പിന്റെയും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കാം. നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിസൾട്ടും എങ്ങനെയായിരിക്കും? ചീപ്പ് തന്നെയായിരിക്കും. അപ്പൊ ചുണ്ടിനെ കൂടുതലായിട്ട് പിഗ്മെന്റഡ് ആക്കാനൊക്കെയാണ് അത് റീസൺ ആയിട്ട് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ല പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അത് നിർബന്ധമായിട്ടും കെമിക്കൽ ഇല്ലാത്ത ഓയിലോ അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു കാര്യങ്ങളോ യൂസ് ചെയ്തുകൊണ്ട് ലിപ്പ് നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി വെക്കണം. ഈ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ചുണ്ടുകളുടെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഈ പാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടും റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നുപോകരുത്.

0: 360 degree.
1: പുറമേ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി നമ്മളിങ്ങനെ പറഞ്ഞു. ഇന്ത്യയിൽ ലിപ് കെയർ, ചുണ്ടിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പുറമേ നിന്ന് ചെയ്യേണ്ട പാക്ക്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ പുറമേ നിന്ന് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും ബ്യൂട്ടി റിലേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ ഈ സ്കിൻ റിലേറ്റഡ് ആവുന്ന സംരക്ഷണം ഒരിക്കലും പൂർത്തിയാവില്ല. പകരം എന്ത് വേണം ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്, ഉള്ളിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്നല്ലേ. അതായത് ഉള്ളിൽ നിന്നും ഈ ഒരു ഈർപ്പം നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചുണ്ടുകൾ വരണ്ടു പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ശരീരത്തിൽ ജലാംശം കുറയുന്ന കാരണമാണ്. ദിവസം മുഴുവൻ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. ശരീരം ഹൈഡ്രേറ്റ് ആയിരിക്കുമ്പോൾ ചുണ്ടുകൾ തനിയെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഭംഗിയായിട്ടിരിക്കും. പക്ഷേ ശരീരത്തിൽ വെള്ളം ഇല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ ചുണ്ടിലും കാണാൻ പറ്റും. അപ്പൊ ഭക്ഷണത്തിൽ വിറ്റാമിൻ സി അടങ്ങിയ പഴങ്ങൾ ഉൾപ്പെടുത്തുന്ന വഴി എന്താണ്? ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് എന്ന പോലെ തന്നെ ചുണ്ടുകൾക്കും വളരെ നല്ലതാണ്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്കൊക്കെ ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ വൈറ്റമിൻ സി എന്ന് പറയുന്ന കണ്ടന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്നിവ നല്ല രീതിയിൽ എന്താ കഴിക്കാനായിട്ട് നോക്കുക, ഭക്ഷണത്തിന്റെ ഒക്കെ ഭാഗമാക്കുക. അതുപോലെ പുകവലിക്കുന്ന ശീലമുള്ളവരിൽ ചുണ്ടുകൾ കരിവാളിക്കുന്നത് സാധാരണയായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ശീലം ഉപയോഗിക്കുന്നതും ചുണ്ടികളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കും. ചുണ്ടിനെ മാത്രമല്ല, നമ്മുടെ മൊത്തം ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടി അതൊന്നും കൺസിഡർ ചെയ്യേണ്ടി. അതുകൊണ്ട് സ്മോക്കിംഗ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് കറക്റ്റാണ്, നമ്മുടെ ആരോഗ്യത്തെ കൊല്ലുന്ന കാര്യമാണ്. അപ്പൊ ചുണ്ടിന് മാത്രമല്ല മൊത്തത്തിൽ പ്രശ്നമാണ്. അതുകൊണ്ട് ആ ഒരു ഹാബിറ്റ് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ മാത്രമേ എന്താണ് ശരീരത്തിന്റെ ഏതൊരു ഭാഗത്തിന്റെയും ശാശ്വതമായൊരു ഭംഗി നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കൂ എന്നൊരു കാര്യമാണ് എപ്പോഴും ഓർക്കേണ്ടത്. അതല്ലാതെ മാസ്കുകൾ ചെയ്തതുകൊണ്ടും കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ട്രീറ്റ്മെന്റ്സ് എടുത്തുകൊണ്ടൊന്നും കാര്യമില്ല. ഉള്ളിലെ കാര്യങ്ങൾ കൂടി പ്രോപ്പർ ആയാലാണ് പുറമേക്ക് അതിന്റെ റിസൾട്ട്സ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ കൂടി എന്തായാലും നോക്കണം.

360 degree. മൈ ഡിയർ ലിസണേഴ്സ്, മനോഹരമായ ഒരു പുഞ്ചിരിക്ക് പണം കൊടുക്കേണ്ടതില്ലാലേ. എന്നാൽ ആ ഒരു പുഞ്ചിരിയെ കൂടുതൽ മനോഹരമാക്കാനായിട്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു വീട്ടറിവുകൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൃത്രിമമായ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് പിന്നാലെ പോകാതെ പ്രകൃതിദത്തമായ വഴികളൊക്കെ എന്തായാലും നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ ഇന്നത്തെ 360 degree നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെയായിരുന്നു? ലിപ് കെയറിനെ പറ്റിയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ മാറ്റങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്ഷമയോടെ കാത്തിരിക്കണം. ഇന്ന് ചെയ്തു നാളെ റിസൾട്ട് വേണമായില്ല എന്ന് പറഞ്ഞ് ആരും വരരുത്. സമയമെടുക്കും. ട്രസ്റ്റ് ദ പ്രോസസ് എന്നാണ് പറയുക. അപ്പോൾ വിശ്വസിച്ച കാര്യങ്ങൾ ചെയ്യാം. സുന്ദരമായ ചുണ്ടുകളും ആരോഗ്യവാനായ ഒരു ശരീരവും എപ്പോഴും നമ്മുടെ ഒരു ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യമല്ല. അപ്പൊ അതിനുവേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും നല്ലതാണ്. അങ്ങനെ എന്തായാലും ഇന്നത്തെ 360 degree സമയം ഇവിടെ പതിയെ അവസാനിക്കുകയാണ് കേട്ടോ. ഇന്ന് പങ്കുവച്ച ഈ ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ ഈ 360 degree നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള ഒരു സമയം കൂടി ആയിട്ടുണ്ട്. വീണ്ടും 360 degree ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ വിശേഷമൊക്കെ ആയിട്ട് ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ മനോഹരമായ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ എല്ലാവരും ഇരിക്കാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും till then it's me RJ Ilya signing off. Studio with Ahalya from 90.4 KTK kottukoodam.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024786. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: ലോകനിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9494045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2020.

0: ദിവാകരൻ. പ്രധാന വാർത്തകൾ. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി ബി ഡി സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
1: കൃഷി സർക്കാരിന്റെ മുൻഗണനയായിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുന്നതിനു പുറമെ വ്യോമയാന മേഖലയിൽ സമഗ്ര വികസനം ഉറപ്പുവരുത്തും. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകും. അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് 6 പ്രസവാവധി അനുവദിക്കും. സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കുന്നതിനൊപ്പം മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മലബാർ തീർത്ഥാടന പദ്ധതി ആവിഷ്കരിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. പോലീസിലും സമഗ്ര പരിഷ്കരണം നടപ്പാക്കും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുതിയ സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി ബി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നും കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൌകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെന്റ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും.
0: കിഫ്ബിയുടെ കാര്യത്തിൽ സർക്കാർ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും സഹായകമായ നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനം മൌനം പാലിച്ചതായും അദ്ദേഹം വിമർശിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പിലാക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനായി നിയമസഭയിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. കർണാടക സന്ദർശനം തുടരുന്ന ഉപരാഷ്ട്രപതി ഇന്ന് ബംഗളൂരുവിലും ദാവൻഖരയിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികൻ നിയമിതനായി. 2009 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. ഡോക്ടർ രക്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതോടെയാണ് പുതിയ നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഇഡി റെയ്ഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. റെയ്ഡ് കേന്ദ്ര ഏജൻസിയുടെ നടപടിയാണെന്നും സംസ്ഥാന സർക്കാരിന് റെയ്ഡിൽ പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റെയ്ഡിനെ തുടർന്നുണ്ടായ സംഘർഷം ലഘൂകരിക്കാൻ പോലീസിന് സാധിച്ചതായും ക്രമസമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. കാലാനുസൃതമായ മാറ്റങ്ങൾ വകുപ്പിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും തിരുവനന്തപുരത്ത് നടന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് വെല്ലുവിളിയെ നേരിടാൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ മന്ത്രി വകുപ്പിൽ അഴിമതി അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1-ന്. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ, തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രവേശനോത്സവത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം മന്ത്രി എൻ ഷംസുദ്ദീൻ പുറത്തിറക്കി.
0: തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ പരിശോധനയില്ലാതെ ചിലർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതായി റിപ്പോർട്ടിലെ പരാമർശം തെറ്റാണെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ ഇന്ന് ചേർന്ന ക്ഷേത്രം ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ മോക്ഡ്രിൽ തുടരുന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ നേരിടേണ്ട രീതികൾ ഉൾപ്പെടുത്തിയുള്ള മോക്ഡ്രിലിൽ 160 NSG കമാൻഡോകളാണ് പങ്കെടുക്കുന്നത്. പോലീസ്, സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാസേന തുടങ്ങിയ വിവിധ വകുപ്പുകളും മോക്ഡ്രിലിന്റെ ഭാഗമാകുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴയായിരിക്കും ലഭിക്കുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളും മലപ്പുറവും വയനാടും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും കാലവർഷം മുന്നേറുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 134 പതിപ്പാണ് ഇത്. മഴക്കാലമെത്തുന്ന സാഹചര്യത്തിൽ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമായി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ലോകനിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
1: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു വലിയ സെലിബ്രിറ്റിയുടെ റൂമാണ്. ഏത് സെലിബ്രിറ്റി ആണെന്ന് ഞാൻ പറയില്ല. വലിയൊരു മുറി, ആകെ ഒരു ബെഡും ഒരു ചെറിയ ലാമ്പ് ഉണ്ട്, പിന്നെ ഒരു ചെടിയുണ്ട്, ഒരു കുഞ്ഞു ടേബിളും ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ പൈസ ഉണ്ടായിട്ടും ഇവരെന്താ ഈ മുറിയിൽ വേറൊന്നും വാങ്ങി വെക്കാത്തത് എന്ന് ചിന്തിച്ചു പോകും നമ്മൾ ആ മുറി കാണുന്ന സമയത്ത്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ എഴുത്തോലിയുടെ താരം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, ദാറ്റ് ഇസ് മിനിമലിസം. എല്ലാവർക്കും ഇന്നത്തെ എഴുത്തോലിയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമി. ഈ വാക്കിനെ കുറിച്ചും ലോകം എന്തുകൊണ്ടാണ് ഈ ഒരു വാക്കിന്റെ പുറകെ പായുന്നത് എന്നതിനെ കുറിച്ചും, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ വേണം എന്നൊക്കെ ചിന്തിക്കുന്നത്, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് കേട്ടാലോ എഴുത്തോലയിലൂടെ. നല്ലൊരു പാട്ട് കേട്ട് ചില്ലായിട്ട് വേഗമായോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഓൺ അഹല്യ FM 90.4. യു ആർ ലിസ്ണിംഗ് ടു എഴുത്തോല. കൂടെയുള്ളത് ഞാൻ അഭിരാമി.
2: എന്റെ മീനാക്ഷിക്ക് ലീവ് കിട്ടി, ഞാൻ വരുന്നു.

0: എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മിനിമലിസം എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലെസ് ഇസ് മോർ എന്ന് പറയുന്നതാണ്. കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് വലിയ രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുക. നമ്മുടെ ലൈഫില് ശരിക്കും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം സ്ഥാനം നൽകുകയും അനാവശ്യമായ ആർഭാടങ്ങളും ചപ്പുചവറുകളും ഒക്കെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് മിനിമലിസം എന്ന് പറയുന്നത്. ലൈഫിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ഫോണില് അനാവശ്യമായിട്ടുള്ള ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുന്നതും നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകള്, നെഗറ്റിവിറ്റി തോട്ട്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതും എനർജി കളയുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കുന്നതും എല്ലാം മിനിമലിസം എന്നൊരു കോൺസെപ്റ്റിന്റെ ഭാഗമാണ്. ഈ മിനിമലിസത്തിന്റെ കൃത്യം ഓപ്പോസിറ്റ് വാക്കാണ് മാക്സിമലിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമറിസം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു തോട്ടാണ്, അതെനിക്ക് വേണം, ഇതെനിക്ക് വേണം, ലോകത്തുള്ള സകല സാധനങ്ങളും വാരിക്കൂട്ടി എന്റെ വീട്ടിൽ വെക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ എന്റെ അമ്മ. അത് നമുക്ക് പറ്റൂലപ്പ, അങ്ങനെ പറ്റൂല, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റൂല. ലോകം മുഴുവൻ ഇപ്പോ തെരഞ്ഞു പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന ഒരു കോൺസെപ്റ്റാണ് മിനിമലിസം എന്ന് പറയുന്നത്. ലെസ് ഇസ് മോർ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് കേൾക്കാം. എഴുത്തോലയിൽ കീപ് ഓൺ ലിസ്ണിംഗ് അഹല്യ FM 94.9.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: വൈ മിനിമലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മിനിമലിസ്റ്റഡ് ആയിട്ട് ജീവിക്കേണ്ട ആവശ്യം? എന്റെ കയ്യിൽ പൈസയുണ്ട്, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ലൈഫ് എൻജോയ് ചെയ്യല്ലേ വേണ്ടേ എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ മിനിമലിസത്തെ സ്നേഹിക്കുമ്പോൾ, മിനിമലിസം എന്ന കോൺസെപ്റ്റ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ചില റീസൺസ് ഉണ്ട്. മെന്റൽ പീസ് ആണ് അതിൽ ആദ്യത്തേത്. മനസ്സമാധാനമല്ലേ ഏറ്റവും ആദ്യം നമുക്ക് എല്ലാവർക്കും വേണ്ട കാര്യം? നമുക്ക് ചുറ്റും ഒരുപാട് സാധനങ്ങളിൽ കുന്നുകൂടി കിടക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടും. ഒരു ക്ലട്ടറിങ് ഉണ്ടാവും. ഏത് ഡ്രസ്സ് ധരിക്കണം, ഏത് ഫോൺ വാങ്ങണം എന്നൊക്കെ ആലോചിച്ച് നമ്മൾ അങ്ങ് ഓവർ തിങ്ക് ചെയ്യും. ഒരു ഡിസിഷൻ ഫറ്റീഗ് ഉണ്ടാകും. സാധനങ്ങൾ കുറയുമ്പോൾ ചിന്തകൾ കുറയും, സമാധാനം കൂടും. അതാണ് മിനിമലിസത്തിന്റെ ഏറ്റവും വലിയൊരു സംഭവം, മനസ്സമാധാനം. കുറച്ച് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഡിസൈഡ് ചെയ്യാൻ എളുപ്പമല്ലേ? ഒരുപാട് ലക്ഷ്യങ്ങൾ ഇങ്ങനെ ഉള്ളവർക്ക് ഇതിൽ ഏതാദ്യം തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഏതിലേക്ക് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത്. ഇൻസ്റ്റഡ് നമുക്കൊരു നാരോ തിങ്ക് ചെയ്ത് വളരെ ചെറിയ ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും ഒരു മൂന്നോ നാലോ ഷർട്ടിൽ നിന്ന് ഒരു ഷർട്ട് തിരഞ്ഞെടുക്കുന്നതാണോ, ആയിരക്കണക്കിന് ഷർട്ടിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നതാണോ സിമ്പിള് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പോഴത്തെ പരസ്യങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പോഴത്തെ എന്നല്ല പരസ്യങ്ങളുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മളെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെ. കയ്യിൽ കാശില്ലെങ്കിൽ പോലും ചില ആഡ് കാണുമ്പോൾ EMI വഴി നമ്മൾ സാധനങ്ങൾ വാങ്ങും, ഒടുവിൽ കടം കീറുന്നുണ്ട്. മിനിമലിസം പിന്തുടരുന്ന ഒരാൾ എന്താ ചിന്തിക്കുക? ഇതെനിക്ക് ശരിക്കും ആവശ്യമുള്ള കാര്യമാണോ, ഇത് വേണോ, അതോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണോ എന്ന് ചിന്തിച്ചു കഴിയുമ്പോഴത്തേക്കും മിനിമലിസത്തിലൂടെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കൂടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതും നെക്സ്റ്റ് ഒരു ബിഗ് പോയിന്റ് ആണ്. അപ്പോൾ മിനിമലിസം എന്നൊരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്, ലൈഫിൽ സമാധാനം തരുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക്

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ജീവിതം എന്ന് പറയുന്നത്, ജീവിതത്തെ കുറിച്ചൊക്കെ പറയാറായോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ ലളിതവും മനോഹരവുമായിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്ക് പറയാം അല്ലെ. അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് നമ്മൾ വാരിക്കൂട്ടുന്ന ഒരു പക്ഷെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന അനാവശ്യ ചിന്തകളും ആയിരിക്കും. അതുകൊണ്ട് ഉള്ളിലുള്ളതിനെ ശുദ്ധമായി സൂക്ഷിക്കുക, ആവശ്യമുള്ളതിനെ മാത്രം കൂടെ കൂട്ടുക എന്ന് പറയുന്ന മിനിമലിസം ലൈഫിന്റെ ഒരു പാർട്ടാക്കാൻ നോക്കുക. മിനിമലിസ്റ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എത്രത്തോളം കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കുന്നു അത്രത്തോളം ഈ ഭൂമിക്ക് നല്ലതാണ്. വേസ്റ്റ് കുറയുന്നു, പ്രകൃതി സംരക്ഷിക്കപ്പെടുന്നു, ജീവിതത്തിൽ കൂടുതൽ മനസ്സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ സന്തോഷവും സമാധാനം ഒക്കെ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ് ഇത്രയും നേരം കൂടെ ചേർന്നത്. ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
2: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
4: പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMSuryaghar.gov.in.
5: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
8: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
9: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകൂ. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്. 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മിനിറ്റ് ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
2: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
5: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
6: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ജി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന ജൂൺ 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. ഏവർക്കും പാല

0: ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
3: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
4: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
3: അപ്പൊ കറണ്ട് ബില്ലിന്?
4: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
3: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
4: തീർച്ചയായും.
5: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
6: കൺമണി അൻപോടെ കാതലൻ, നാൻ എഴുതും லெட்டர் ஜி மடல் இல்ல கடிதாசி வச்சுக்கலாமா? ஆனா கடிதமே இருக்கட்டும். படி.
7: கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே.
6: பாட்டாவே படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னேன்ல, இங்க பொன்மணி போட்டுக்க. பொன்மணி, உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம்.
7: பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே.
6: உன்னை நினைச்சு பார்க்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு உக்காந்தா அந்த எழுத்துதான் வார்த்தை.
7: உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது.
6: அதான்,
7: அதை எழுத நினைக்கையில் வார்த்தை முட்டுது.
6: அதேதான் பிரமாதம். கவிதை கவிதை.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ധാന ധാധീന കത് ധാധീന ധാന ധീന ധീന കത്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129. 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാറുണ്ടല്ലേ, ഇല്ലേ? നിങ്ങൾ ഇടപെടാറില്ലേ? പ്രത്യേകിച്ച് നമുക്ക് പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ, അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ആ വഴിക്ക് പോകരുത്, അങ്ങനെ ഒരുപാട് നിയമങ്ങളും ഉപദേശങ്ങളും നമ്മൾ അവർക്ക് ചുറ്റും ഇങ്ങനെ കെട്ടി ഉയർത്താറുണ്ട്. സ്നേഹം കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് കരുതുമ്പോഴും സത്യത്തിൽ നമ്മൾ അവരുടെ വളർച്ചയെ തടയുകയല്ലേ, അല്ലേ? എടോ, ആർക്കും റൂൾസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, നിയമങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവരുടെ ലൈഫ് അവർ ജീവിക്കട്ടെ. ഈ ലോകത്ത് തെറ്റുകൾ ചെയ്യാനും അബദ്ധങ്ങൾ സംഭവിക്കാനും മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ തെറ്റുകൾ ഇത്രയധികം പേടിക്കുന്നത്? ഒരു കുട്ടി വീഴുമ്പോഴാണ് നടക്കാൻ പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജീവിതം. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി വരച്ചു വയ്ക്കുന്ന പാതയിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് നിങ്ങളുടെ അനുഭവങ്ങളാണ്, അല്ലാതെ അവരുടെയല്ല. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഓരോ മനുഷ്യനെയും അനുവദിക്കണം. ആ അബദ്ധങ്ങളിൽ നിന്നാണ്, ആ മിസ്റ്റേക്കിൽ നിന്നാണ് യഥാർത്ഥ ജീവിത പാഠങ്ങൾ ഉണ്ടാവുന്നത്. ഒരാളെ ശരിയായിട്ടുള്ള വഴിയിലൂടെ മാത്രം നടത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മവിശ്വാസമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. എന്റെ ജീവിതം എന്റെ തീരുമാനങ്ങൾ എന്ന് അഭിമാനത്തോടെ പറയാൻ അവർക്ക് കഴിയണം. അത് പരാജയമാണെങ്കിൽ പോലും ആ പരാജയങ്ങളിൽ നിന്ന് അവർ നേടിയെടുക്കുന്ന തിരിച്ചറിവ് മറ്റേതൊരു ഉപദേശത്തെക്കാളും വലുതായിരിക്കും. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിതം ആഘോഷിക്കാനും പരീക്ഷിക്കാനും ഇടം കൊടുക്കണം. മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നത് നിർത്തുക. അവർക്ക് തണലാവുക, പക്ഷേ ചങ്ങലയാവരുത്. വീഴുമ്പോൾ കൈപിടിക്കാനായിട്ട് കൂടെ ഉണ്ടാകണം, പക്ഷെ വീഴാതിരിക്കാനായിട്ട് അവരുടെ നടത്തം തടയരുത്. തെറ്റുകളും അബദ്ധങ്ങളും മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്, അത് ജീവിതത്തിൻ്റെ ഭാഗവുമാണ്. ആ അവകാശത്തെ ആരും ചോദ്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മനുഷ്യർക്ക് നിയമങ്ങളല്ല, മറിച്ച്
5: പിന്തുണയാണ് വേണ്ടത് അല്ലേ? അവരുടെ ആകാശത്ത് അവർ ചിറകടിച്ച് പറക്കട്ടെന്ന്, തട്ടിയും മുട്ടിയും അവർ ലക്ഷ്യത്തിലെത്തും. അപ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. വളരാൻ അനുവദിക്കണം. ഓരോ ജീവിതവും ഒരു പരീക്ഷണശാലയാണ്.

0: sing Jella.
1: Story of life.
2: Lighten your life. Lighten.
3: സ്നേഹത്തിന് വേണ്ടി എത്ര വേണമെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് തയ്യാറുള്ളവരാണ് നമ്മൾ, അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കാറുണ്ട്, അവരുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കാറുണ്ട്. സ്നേഹമുള്ളിടത്ത് വഴക്കുകളൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ വഴക്കുകൾ എപ്പോഴാണ് നിങ്ങൾക്ക് വേദനയായിട്ട് മാറുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്? പ്രിയപ്പെട്ടവരിൽ നിന്ന് വീണ്ടും വീണ്ടും അവജ്ഞതയും അവഹേളനവും ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അവിടെ വാക്കുതർക്കം കൊണ്ട് കാര്യമൊന്നുമില്ല, അവിടെ നിന്ന് മൗനമായിട്ട് വിട്ടുപോരുന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള കാര്യം. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ തർക്കിക്കരുത് എന്ന് പറയുന്നത്? കാരണം നിങ്ങളെ ബഹുമാനിക്കാത്ത ഒരാൾക്ക് മുന്നിൽ നിങ്ങൾ നൽകുന്ന വിശദീകരണങ്ങളും നിങ്ങളുടെ നിലവിളികളും വെറും അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ മാത്രമായിരിക്കും. നിങ്ങളുടെ വേദന മനസ്സിലാക്കാനായിട്ട് താല്പര്യമില്ലാത്തവർക്ക് മുന്നിൽ നിങ്ങൾ എത്ര ന്യായങ്ങൾ നിരത്തി കഴിഞ്ഞാലും അവര് നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കാനേ ശ്രമിക്കൂ. അവഹേളനം എന്നത് സ്നേഹത്തിന്റെ അവസാനമാണ്. അവിടെ ആത്മാഭിമാനം പണയം വെച്ച് നിൽക്കുന്നത് നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. വിട്ടുപോരുക എന്നത് തോൽവി സമ്മതിക്കലൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനത്തിന് നിങ്ങൾ നൽകുന്ന വിലയാണ്. ചില മനുഷ്യർക്ക് നമ്മുടെ സമീപത്തേക്കാൾ നമ്മുടെ അഭാവമായിരിക്കും നമ്മൾ ആരായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുക. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ നിൽക്കാതെ അന്തസ്സോടെ ആ പടിയിറങ്ങുക. നിങ്ങളുടെ മൗനമായിരിക്കണം അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി. സ്വന്തം അന്തസ്സിനേക്കാൾ വലുതല്ല ഒരു ബന്ധവും എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ തളർത്തുന്ന, നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്ന ഒരിടത്തും നിങ്ങൾ കൂടുതൽ കാലം നിൽക്കരുത്. സ്നേഹമുള്ളിടത്ത് ബഹുമാനം ഉണ്ടാകും, ബഹുമാനമില്ലാത്തിടത്ത് സ്നേഹം വെറും ഒരു അഭിനയം മാത്രമാണ്. നിങ്ങളെ വേണ്ടവർക്ക് നിങ്ങൾ എപ്പോഴും പ്രിയപ്പെട്ടവരായിരിക്കും, അല്ലാത്തവർക്ക് മുന്നിൽ വിശദീകരണങ്ങൾക്ക് സമയം പാഴാക്കരുത്. എടോ, ജീവിതം വളരെ ചെറുതാണ്, അത് സന്തോഷത്തോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കാനുള്ളതാണ്. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ ആദരിക്കുന്ന മനുഷ്യർക്കായിട്ട് നിങ്ങളുടെ സമയം മാറ്റിവെക്കുക. മുറിവേറ്റ മനസ്സുമായി ഒരിടത്തിങ്ങനെ തളച്ചിടപ്പെടാതെ പുതിയൊരു ലോകത്തേക്ക്, പുതിയൊരു പുലരിയിലേക്ക് നടന്നു നീങ്ങൾ. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമായിട്ട് നിങ്ങളുടെ വാക്കുകൾ മാറ്റിവെക്കുക.

0: Story of life.
1: Lighten your life. നമ്മളൊക്കെ ചില കാര്യങ്ങളിൽ വലിയ വാശിയുള്ളവരാണ്. ചില ബന്ധങ്ങൾ, ചില സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ, അതെത്രയൊക്കെ നമ്മളെ വേദനിപ്പിച്ചു കഴിഞ്ഞാലും അവയെ മുറുകെ പിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ പണ്ട് എത്ര മനോഹരമായിരുന്നു എന്നോർത്ത് നമ്മൾ ഇന്നത്തെ വേദനകളൊക്കെ സഹിക്കും. ആ പഴയ മനോഹരമായ ഓർമ്മകളുടെ പുറത്ത് നമ്മൾ ഇന്നും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എടോ, കാഴ്ച എത്ര മനോഹരമാണെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ ജനല് അടയ്ക്കുന്നതല്ലേ നല്ലത്? അല്ലേ, അടയ്ക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനലിന് പുറത്തെ കാഴ്ച എത്ര സുന്ദരമാണെങ്കിലും ആ ജനലിലൂടെ വരുന്ന കാറ്റ് നിങ്ങളുടെ കണ്ണുകളെ നനയ്ക്കുന്നുണ്ട് എങ്കിൽ, ആ തണുപ്പ് നിങ്ങളുടെ ശരീരത്തെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ ജനൽ അടയ്ക്കുന്നതല്ലേ ബുദ്ധി? മനോഹരമായ കാഴ്ചകളേക്കാൾ പ്രധാനം നിങ്ങളുടെ സമാധാനമാണ്. ചില ബന്ധങ്ങൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് വളരെ സൂപ്പറായിട്ടൊക്കെ തോന്നും, പക്ഷേ അത് നിങ്ങൾക്ക് നൽകുന്നത് കണ്ണീരാണെങ്കിൽ അവിടെ നിന്ന് പിന്തിരിയുന്നതാണ് മാന്യത. പഴയ മനോഹരമായ കാലത്തെ ഓർത്തുകൊണ്ട് ഇന്നത്തെ അവഗണനകൾ സഹിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ജനൽ തുറന്നിടുന്ന വഴി നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മുറിവേൽപ്പിക്കുന്നത്. മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് പഠിക്കുക. ഒരു കാലത്ത് നമുക്ക് സന്തോഷം നൽകിയ കാര്യങ്ങൾ ഇന്ന് നമുക്ക് വേദനയാണ് നൽകുന്നതെങ്കിൽ അവയെ സ്നേഹത്തോടെ തന്നെ വിട്ടയക്കുക. ആ ജനൽ അടയ്ക്കുന്നതോടെ നിങ്ങൾ പുതിയൊരു വാതിൽ തുറക്കുകയാണ്. സമാധാനത്തിൻ്റെയും സ്വയം സ്നേഹത്തിൻ്റെയും വാതിലാണ് അത്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ലോകം. അവിടെ ആര് വരണം, എന്ത് നിൽക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഓർമ്മകളെയും മനുഷ്യരെയും പുറത്തു നിർത്താനായിട്ട് പഠിക്കുക. ഇത് സ്വാർത്ഥതയൊന്നുമല്ല, മറിച്ച് നിലനിൽപ്പിൻ്റെ ആവശ്യകതയാണ് എന്ന് മനസ്സിലാക്കുക. കാഴ്ചയുടെ ഭംഗിയേക്കാൾ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തിന് പ്രാധാന്യം നൽകുക. ജനലടയ്ക്കുമ്പോൾ പുറത്തെ ലോകം ഇല്ലാതാകുന്നില്ല, പക്ഷെ നിങ്ങൾ സുരക്ഷിതനാകുന്നു. ആ സുരക്ഷിതത്വത്തിൽ നിന്ന് പുതിയൊരു ലോകം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയും. നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാനായിട്ട് അനുവദിക്കരുത്. സമാധാനമാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് മനസ്സിലാക്കുക.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9198954112, 04923225000.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129. 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
4: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
5: അഹല്യ FM 90.4, ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ തുടിതാളം.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
7: എത്ര ഗാനങ്ങൾ വേണമെങ്കിലും ഞാൻ എഴുതാം, പക്ഷേ എന്റെ പാട്ടുകളിൽ ഞാൻ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കില്ല എന്ന് നിർബന്ധം പിടിച്ച ഒരു ഗാനരചയിതാവിന്റെ കഥയാണ്. ആ ഗാനരചയിതാവ് എഴുതിയ പാട്ടുകളാണ് ഇന്ന് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാനായിട്ട് പോകുന്നത്. ഇംഗ്ലീഷ് വാക്കുകൾ എന്റെ ഗാനങ്ങളിൽ ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല, തമിഴിനെ അത്രയും നെഞ്ചോട് ചേർത്ത് പിടിച്ച, തമിഴിനെ പ്രേമിച്ച ഒരു ഗാനരചയിതാവാണ് ഇത്. അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും ലൈഫ് കൈവിട്ടു പോകുന്ന സമയത്ത് മകനെയും എടുത്തുകൊണ്ടുള്ള അവരുടെ സമരങ്ങളും മറക്കാനായിട്ട് സാധ്യതയില്ല. ഈ പറഞ്ഞു വരുന്ന ഗാനരചയിതാവിനെ നമുക്ക് അത്ര കണ്ട് പരിചയമുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ അവരുടെ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഗാനങ്ങളാണ്. ആരാണ് ആ ഗാനരചയിതാവ് ഒക്കെ ഇന്ന് നമുക്ക് കേൾക്കാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

ഗാനരംഗത്തിന് പ്രണയം തുളുമ്പുന്ന ഒരുപാട് ഗാനങ്ങളിൽ സമ്മാനിച്ച പ്രിയപ്പെട്ട ഗാനരചയിതാവ് താമരയാണ്. ഇംഗ്ലീഷിൽ ഒരിക്കലും താൻ പാട്ടുകൾ എഴുതില്ല എന്ന് നിർബന്ധം പിടിച്ച, തമിഴിനെ സ്നേഹിച്ച പ്രേമിച്ച ആ കവി. പല മേഖലകളിലെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. പുതിയ

കഥകളൊക്കെ വെട്ടി മുന്നേറിയ ആളുകളുടെ കഥകള്, അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എനർജി വളരെ വലുതാണല്ലേ. അങ്ങനെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എത്തിയ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ പോരാട്ടങ്ങൾ, ചിന്തകൾ ഒക്കെ എക്സാമ്പിൾ ആക്കി നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൂടെ പകർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ മാറ്റം നമുക്ക് സംഭവിക്കും എന്നുള്ളതാണ്. അങ്ങനെ മറ്റാരും കടന്നു വരാൻ മടിച്ച ആ വഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു വന്ന് തന്റേതായ വ്യക്തി മുദ്ര താനായിരിക്കുന്ന മേഖലയിൽ പതിപ്പിച്ച ഒരു എഴുത്തുകാരി, ഹൃദയത്തിലേക്ക് അവർ ചാലിച്ചു തന്ന കുറേയധികം വരികൾ, അങ്ങനെ നമ്മൾ ഓർക്കുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ മനസ്സിലേക്ക് എത്തും. അതിൽ ഗാനരചനയിലേക്ക് കടന്നു വന്ന ആ വനിതയാണ് താമര. തിരഞ്ഞെടുത്ത മേഖലയിൽ പൊൻകിരീടം സ്വന്തമാക്കിയ താമര എന്ന തമിഴ് ഗാനരചയിതാവ്. 1998 സംവിധായകൻ സീമാന്റെ ഇനി അവളെ എന്ന സിനിമയിലാണ് ആദ്യമായി താമര പാട്ടുകൾക്ക് വരികൾ എഴുതുന്നത്. തെൻട്രൽ എന്താണ് എന്ന പാട്ടിലൂടെ സിനിമ ഗാനരംഗത്തേക്ക് എത്തുന്നത്. 1998 ഇനി അവളെ എന്ന സിനിമ ഇറങ്ങുന്നത്. പ്രഭുവും സുവലക്ഷ്മിയും അഭിനയിച്ച ആ ചിത്രത്തിന് വേണ്ടി താമര എഴുതിയ ഗാനം.

താമര ഒരു എഞ്ചിനീയറാണ്. കോയമ്പത്തൂരാണ് സ്ഥലം. ഒരുപാട് വർഷക്കാലം എഞ്ചിനീയറായി ജോലി ചെയ്ത ശേഷമാണ് പാട്ടെഴുത്തുകാരിയാവണമെന്ന മോഹം താമരയിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ആ മോഹം ഉള്ളിൽ പേറി ചെന്നൈയിലേക്ക് വണ്ടി കയറുന്നു. ഫ്രീലാൻസ് ജേർണലിസ്റ്റായിട്ട് കഷ്ടിച്ച് കഴിഞ്ഞുകൂടുന്ന സമയത്താണ് സംവിധായകൻ സീമാനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഇനി അവളെ എന്ന സിനിമയിലെ തെൻഡ്രൽ എന്താണെന്ന ഗാനത്തിലൂടെ സിനിമാ മേഖലയിലേക്ക് കടന്നു വരാൻ ആ ഒരു സിനിമയും സംവിധായകനും കാരണമായി. ആ വർഷം തന്നെ ഉന്നിടത്തിൽ എന്നെ കൊടുത്തേൻ എന്ന ചിത്രത്തിന് വേണ്ടി മറ്റൊരു പാട്ടുകൂടി താമര എഴുതി. ആ ഗാനമാണ് ഇനി. 1998 തന്നെ പുറത്തിറങ്ങിയ വിക്രമൻ എഴുതി സംവിധാനം ചെയ്ത ഉന്നിടത്തിൽ എന്നെ കൊടുത്തേൻ, ഐ ഗേവ് മൈസെൽഫ് ടു യു എന്ന സിനിമയിലെ പാട്ടിലേക്ക് ഉണ്ണികൃഷ്ണനും സുജാതയുമാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്.

ഈ ഗാനം അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും നല്ലൊരു ബ്രേക്കൊന്നും കിട്ടിയില്ല എങ്കിലും അടുത്ത ഗാനത്തിനായി താമര കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1991 ഇറങ്ങിയ ഒരു അമേരിക്കൻ സിനിമയുണ്ട്, വാട്ട് അബൌട്ട് ബോബ് എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് തമിഴിലൊരു സിനിമ ഇറങ്ങാനായിട്ട് പോവാണ്. തെന്നാലി എന്നാണ് ആ സിനിമയുടെ പേര്. ക്രേസി മോഹൻ വരികൾ എഴുതി, രവികുമാറിന്റെ കമ്പനി ആയിട്ടുള്ള ആർ കെ സെലുലോയിഡ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന തെന്നാലി എന്ന സിനിമ ഇറങ്ങാനായിട്ട് പോകുന്നു. 2000 വർഷം. രവികുമാർ തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. ആ സിനിമയിൽ കമലഹാസനും ജയറാമും ദേവയാനയും ജ്യോതികയും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ തെന്നാലി എന്ന സിനിമ ഇറങ്ങുന്നു. തെന്നാലിയിലെ സംഗീത സംവിധായകൻ എ.ആർ. റഹ്മാനാണ്. എ.ആർ. റഹ്മാന്റെ യൂഷ്വൽ ആയിട്ടുള്ള ലിറിസിസ്റ്റ്, എ.ആർ. റഹ്മാൻ വേണ്ടി പാട്ടുകൾ എഴുതുന്ന ആള് വൈറമുത്തുവാണ്. അപ്പോ അന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം എ.ആർ. റഹ്മാൻ ഈ സിനിമയ്ക്ക് വേണ്ടി, തെന്നാലി എന്ന സിനിമയ്ക്ക് വേണ്ടി, പല ഗാനരചയിതാക്കളെ ക്ഷണിക്കുകയാണ്. അതില് ഒരാള് താമരയായിരുന്നു. ഇളയ കമ്പൻ, കലൈകുമാർ, അറിവുമതി, പിറയസൂദൻ, പാ വിജയ് എന്നിവരായിരുന്നു മറ്റുള്ളവർ. ഇവർക്കൊപ്പം താമരയും ആ സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതാൻ പോകുന്നു. എ ആർ റഹ്മാന്റെ മ്യൂസിക്കിന് വേണ്ടി ഗാനങ്ങൾ എഴുതാനായിട്ട് പോവാണ്. അങ്ങനെ പിറന്ന പാട്ടാണ് ഇഞ്ചിറിങ്കോ എന്ന പാട്ട്, താമരയെ വരികളെഴുതിയ ഗാനം. ഈ പാട്ട് ആലപിച്ചിരിക്കുന്നത് സാക്ഷാൽ കമലഹാസൻ, നമ്മുടെ പ്രിയപ്പെട്ട കെ എസ് ചിത്ര, ക്ലിന്റൺ ജെറജോ എന്നിവർ ചേർന്നിട്ടാണ്.

ഈ പാട്ട് താമരയ്ക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ സാധിക്കില്ല. കാരണം ഈ പാട്ടിനെ തേടി 2000 സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുന്നു. അതിനുശേഷം ഗൗതം മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മിന്നലെ എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിൽ ഒരു പാട്ട് എഴുതാനായിട്ട് അവസരം കിട്ടുന്നു. 2001 അദ്ദേഹം ഈ ഒരു സിനിമ ചെയ്യുന്നത്. ഒരു മ്യൂസിക്കൽ റൊമാൻസ് സിനിമയാണ്, ഒരുപാട് പാട്ടുകളുള്ള ചിത്രമാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീതമൊരുക്കുന്നത് ഹാരിസ് ജയരാജാണ്. അങ്ങനെ നാട്ടഭൈരവി എന്ന രാഗത്തിൽ ഹാരിസ് ജയരാജ് ഒരു സോങ് കമ്പോസ് ചെയ്യാണ്. കർണാടക സംഗീതജ്ഞയായിട്ടുള്ള ബോംബെ ജയശ്രീയെ ഹാരിസ് ജയരാജ് സമീപിക്കുന്നു ഈ ഒരു പാട്ട് പാടാനായിട്ട്. അപ്പോൾ ജയരാജാണ് എന്ന് പറഞ്ഞ് ഫോണിൽ വിളിക്കുന്ന സമയത്ത് ജയശ്രീ, ബോംബെ ജയശ്രീ കരുതുന്നത് സംവിധായകൻ, മലയാളത്തിലെ നമ്മുടെ സംവിധായകൻ ജയരാജാണെന്നാണ്. കാരണം മുൻപ് ജയരാജിൻ്റെ സംവിധാനത്തിലുള്ള സിനിമകളിൽ ബോംബെ ജയശ്രീ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പൈതൃകവും കുടുംബസമേതം എന്നിങ്ങനെയുള്ള ചിത്രങ്ങളിൽ മലയാളത്തിൽ ബോംബെ ജയശ്രീ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഹാരിസ് ജയരാജ് വിളിക്കുമ്പോൾ ആ ജയരാജാണോ എന്ന് സംശയിക്കുന്നു. പിന്നീട് ഹാരിസ് ജയരാജാണെന്ന് മനസ്സിലാക്കി ചെന്നൈയിലേക്ക് അവർ ചെല്ലുകയാണ്. ഹാരിസ് ജയരാജ് ആദ്യം ആ ഈണം കേൾപ്പിക്കുന്നു ബോംബെ ജയശ്രീക്ക്. ഒപ്പം വരികൾ എഴുതിയ താമരയുണ്ട്. അങ്ങനെ 2 കൊണ്ട് ആ പാട്ട് അവർ ചിട്ടപ്പെടുത്തുന്നു. മനോഹരമായ ഗാനം മിന്നലെ എന്ന സിനിമയിലെ ആ ഗാനമാണ്.

എന്ന പേര് പോലും കവിത പോലെയുള്ള ഒരു പേരാണ്. ബുദ്ധമതവുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു പേരാണ് ഈ താമര എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? പല ബുദ്ധമത പാരമ്പര്യങ്ങളിലും ഇതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. കവിത പോലെ സുന്ദരമായ പേര് താമരയ്ക്ക് സമ്മാനിച്ചത് താമരയുടെ അച്ഛനാണ്. അദ്ദേഹം ഒരു കവിയും നാടകകൃത്തുമൊക്കെ ആയിരുന്നു. ഈ പേരിടുന്ന സമയത്ത് ആ അച്ഛന് അറിഞ്ഞിരിക്കുകയോ, തമിഴ് ചലച്ചിത്ര ഗാനരംഗത്ത് തൻ്റെതായ ഒരു ഇരിപ്പിടം സ്വന്തമാക്കാനായിട്ട് പോകുന്ന ഒരാളാണ് തൻ്റെ മകളെന്ന്. അതിലൂടെ നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള സംഗീതാസ്വാദകർ ആ പേരിലേക്ക് എത്തുമെന്നൊന്നും അദ്ദേഹം അന്ന് കരുതിയിട്ടുണ്ടോ, ഇങ്ങനൊരു കവിത പോലെയുള്ള പേരിടുമ്പോൾ എന്നുള്ളത് സംശയമാണ്. താമര എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയില്ലേ, ചെളിവെള്ളത്തിലാണ് താമര വളർന്ന് തഴച്ച് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ വളർന്നു വരുമ്പോഴും തെളിച്ചമുള്ളൊരു മനസ്സും കാവ്യാത്മകമായ എഴുത്തും കൊണ്ട് താമര ഇക്കാലത്തും മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടേയിരുന്നു. താമരയുടെ ഗാനങ്ങളിൽ എനിക്കേറെ പ്രിയപ്പെട്ട ഗാനം സുബ്രഹ്മണ്യപുരം എന്ന സിനിമയിലെ ഈ ഒരു പാട്ടാണ്.

തമിഴ് സിനിമാ ഗാനരംഗത്ത് ഒരുപാട് വലിയ വലിയ ആളുകള്, വൈരമുത്തു, അതുപോലെ കണ്ണദാസൻ, വാലി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വന്നു പോയി അവിടെ തന്റേതായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് താമര മറ്റാരുടെയും പിന്തുണയില്ലാതെ ഈ ഒരു സിനിമ ഗാനശാഖയിലേക്ക് എത്തുന്നത്. ഗാനരചനയിൽ, തമിഴ് സിനിമയിൽ അങ്ങേയറ്റം സ്വതന്ത്ര വ്യക്തിത്വമുള്ള ഒരാളാണ് താമര. വരികൾ എഴുതുന്ന സമയത്ത് തനിക്കായി മുഴുവൻ സ്വാതന്ത്ര്യവും തരണം എന്ന് സംവിധായകനോടും സംഗീത സംവിധായകനോടും പറയുന്ന ആളാണ്. താമരയുടെ വരികൾക്കായി തമിഴ് സിനിമാ ലോകം കാതോർക്കുന്നതും അവർക്കായിട്ട് പ്രൊഡ്യൂസേഴ്സും സംഗീത സംവിധായകരും ക്യൂ നിൽക്കുന്നതുമൊക്കെ ഒരു കാലത്ത് തമിഴ്നാട്ടിൽ സ്ഥിരമായിരുന്നു. കാക്ക കാക്ക എന്ന സിനിമയിലെ ഗാനങ്ങൾ, വാരണമായിരത്തിലെ നെഞ്ചുക്കൾ പെയ്തിടും മാമഴ എന്ന പാട്ട്, അവ എന്നെ എന്നെ തേടി വന്ന അഞ്ജലി എന്ന പാട്ട്, ഇതൊക്കെ എഴുതിയിട്ടുള്ളത് പ്രിയപ്പെട്ട താമര.

സംസ്ഥാന അവാർഡിന് പുറമെ ഫിലിംഫെയർ പുരസ്കാരങ്ങളും വിജയ് അവാർഡുകളും ദേശീയ അംഗീകാരങ്ങളും ഒക്കെ തേടി വന്നപ്പോഴും താമര ഒരേ ഒരു കാര്യത്തിൽ മാത്രം അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ട്. കേൾക്കുന്നവർക്ക് ഒരേ സമയം ഇഷ്ടമാകുന്ന പാട്ടുകൾ എഴുതണമെന്നും ആ പാട്ടുകളിൽ ഒരിക്കലും ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കില്ല എന്നും. തമിഴകത്തിന് പ്രണയം തുളുമ്പുന്ന നിരവധി ഗാനങ്ങളിൽ സമ്മാനിച്ച പ്രിയ ഗാനരചയിതാവ് താമരയുടെ പാട്ടുകൾ നമ്മൾ കേട്ടുകേട്ട് വന്നു. ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇന്നത്തെ പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഇന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വൈന്ദപ്പിയാണ്. വീണ്ടും എത്താം നാളെ ഇതേ സമയം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകളുമായി. കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട്

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
6: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാകാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇത പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: 10-ാം ക്ലാസ് കഴിഞ്ഞ് +2 പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9490045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
7: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ഇത് വിജയത്തിന്റെ പൂരം. കഠിനാധ്വാനത്തിന്റെ പരീക്ഷാ കാലം കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ച നമ്മുടെ മിടുക്കന്മാർക്കും മിടുക്കികൾക്കുമായി ഇതാ അഹല്യ ഒരുക്കുന്ന വമ്പനാദരം. SLC പ്ലസ് ടു പരീക്ഷകളിൽ 90% അതിലധികവും മാർക്ക് വാങ്ങിയ പ്രതിഭകളെ, 100 മേനി വിജയവുമായി തിളങ്ങി നിൽക്കുന്ന വിദ്യാലയങ്ങളെ അഹല്യ നെഞ്ചോട് ചേർക്കുന്നു. വിജയോത്സവ് 2026 ഈ വരുന്ന June 7 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഏവർക്കും പാലക്കാട് അഹല്യ ക്യാമ്പസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിജയം ഇനി നാടാഘോഷിക്കും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇപ്പോൾ തന്നെ വിളിക്കൂ 9496000133.
2: അഹല്യ FM 90.4. It's rhythm of Palakkad.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.